0: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അഹ്റാഫ് 109-ാമത്തെ വചനം മുതൽ സൂറത്തു അൻഫാൽ 28 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരിഅ മുഹമ്മദ് അയ്യൂബ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. മധുരം ഖുർആൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ സൂറ യാസീനിൽ നിന്നും 60 മുതൽ 83 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് താമിർ ഇസ്ലാം പാരായണം നിർവഹിച്ചത്.
1: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ 221 മുതൽ അവസാനം വരെയും 3-ാം അധ്യായം സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്യുന്നത് പ്രശസ്ത കാര്യ മിഷാരി റാഷിദ് അൽ അഫാസി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫ്രാസി.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്തു വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാർക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയായി വൽ മുർസലീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്, ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു നൂഹ് 25 ആയത്താണ് ഇനി. مما خطيئاتهم أغرقوا وأدخلوا نارا فلم يجدوا لهم من دون الله أنصارا لهم من دون الله أنصارا അതും وقال نوح الرب نوح الرب وندا نوح تنوين ششم را انا ادغام بلاونا لا تذر على الارض من الكافرين ديارا انك ان تذرهم يضلوا عبادك ولا يلدوا ഇല്ല ഫാജിറൻ കഫാറ. رب اغفر لي ولوالدي ولمن دخل. നൂൻ സാക്കിനു ശേഷം ദാല്, ഇദ്ഗാം ഇഖ്ഫ ആണ്. നിയമം നന്നായിട്ട് മണിക്ക. വലിമൻ ദഖല, വൈത്യ മുഅ്മിനം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറ. സൂറത്ത് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം.

مما خطيهاتهم أرنلا مما خطيئاتهم أغرقوا فأدخلوا نارا.

رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين.

ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات

0: في يوم كان مقداره 50,000 سنة.
1: في يوم كان مقداره 50,000 سنة.
0: فاصبر صبرا جميلا.
1: فاصبر صبرا جميلا.
2: وآخر دعوانا أن الحمد لله رب العالمين.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.
4: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: മാന്യശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അഹ്ഖാഫിലെ 29 മുതൽ 35 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അൽ ഹസൻ ബാരിയ.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്തു റഅദ് 1 മുതൽ 2 കൂടി വചനങ്ങൾ അർത്ഥസഹിതം വിശദീകരിക്കുന്നു.
1: അധ്യായം 13, സൂറത്തു റഅദ്. ഇടിനാദം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 43. മക്കയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണിതും. ഈ അക്ഷരങ്ങളെപ്പറ്റി സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും മുമ്പ് വിവരിച്ചിരിക്കുന്നു. 13-ാം വചനത്തിൽ ഇടിയെ സംബന്ധിച്ചുള്ള പരാമർശം കാണാം. അതിൽ നിന്നാണ് ഇടി എന്നർത്ഥമായ അർ-റഅദ് എന്ന് ഈ സൂറത്തിനു പേർ വന്നത്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1.
1: അലിഫ് ലാം മീം റോ. തിൽക, അവ, ആയാത്ത്, ആയത്തുകളാണ്. അൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ. വല്ലദി ഉൻസില ഇലൈക, നിനക്കു ഇറക്കപ്പെട്ടത്. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. അൽ ഹഖ്, യഥാർത്ഥമാണ്. വലാക്കിൻ, എങ്കിലും. അക്തറ, അധികവും. അന്നാസി, മനുഷ്യരിൽ. ലായു മിനൂൻ, വിശ്വസിക്കുന്നില്ല.

0: മീം അറോ. ഇവ വേദഗ്രന്ഥത്തിന്റെ ആയത്ത് അഥവാ സൂക്തങ്ങളത്രേ. നിന്റെ റബ്ബിങ്കൽ നിന്നു നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല.
1: വചനം രണ്ട്.
0: അല്ലാഹുല്ലദി, അല്ലാഹു യാതൊരുവനാകുന്നു. റഫ, അവൻ ഉയർത്തി. അസ്സമാവാത്തി, ആകാശങ്ങളെ. ബിഗൈരി അഹമ്മദിൻ, ഒരു തൂണും കൂടാതെ, തൂണുകളൊന്നും കൂടാതെ. തറൗനഹ, നിങ്ങൾ കാണുന്ന, നിങ്ങൾ അവയെ കാണുമാറുള്ള. സുമ്മസ്തവ, പിന്നെ അവൻ ആരോഹണം ചെയ്തു. അലൽ അർഷി, അർഷിന്മേൽ, സിംഹാസനത്തിൽ. വസഖറ, അവൻ വിധേയമാക്കുകയും ചെയ്തു, കീഴ്പ്പെടുത്തുകയും ചെയ്തു. അഷംസ, സൂര്യനെ. വൽഖമറ, ചന്ദ്രനെയും. കുല്ലുൻ, എല്ലാം. യജ്രി, നടക്കും, സഞ്ചരിക്കുന്നു. ലി അജലിൻ, ഒരവധിയിലേക്ക് വരെ. മുസമ്മ, നിർണയം ചെയ്യപ്പെട്ട. യുദബ്ബിറു, അവൻ നിയന്ത്രിക്കുന്നു. അൽ അമ്ര, കാര്യത്തെ. യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു, വിസ്തരിച്ചുകൊണ്ട്. അൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, ലക്ഷ്യങ്ങളെ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. ആയേക്കാം. ബിലിഖായി, കാണുന്ന, കണ്ടുമുട്ടുന്നതിനെപ്പറ്റി. റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ. തൂഖിനൂൻ, നിങ്ങൾ ഉറപ്പിക്കുക, ഉറപ്പായി വിശ്വസിക്കുക.
2: അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ സുമ്മസ്തവാ അലൽ അർശി വസഖറ.

0: അല്ലാഹുവെത്രെ നിങ്ങൾക്കു കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ. പിന്നെ അവൻ അർശിൽ അഥവാ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാം തന്നെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കാര്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആയത്തുകൾ അഥവാ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു. അതെ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാൻ വേണ്ടി.
1: നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു. റഫാ സമാവാത്തി ബിഗൈരി അമദിൻ തറൗനഹ എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യർക്ക് കാണാവുന്നതല്ലാത്ത ഏതെങ്കിലും തൂൺ ആകാശങ്ങൾക്ക് ഉണ്ടായിരിക്കാമെന്ന് വരുന്നു. അതെ, അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവത്രേ അത്. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അതിന് ആകർഷണ ശക്തി എന്ന് പറയപ്പെടുന്നുവെങ്കിലും ആകർഷണ ശക്തിയുടെ യാഥാർത്ഥ്യമെന്തെന്നോ അതെവിടെ നിന്ന് വന്നുവെന്നോ പറയുവാൻ ശാസ്ത്രത്തിന് കഴിവില്ല. അഖിലാണ്ട ലോകങ്ങൾ ഓരോന്നും അതതിൻ്റെ സ്ഥാനം തെറ്റാതെയും ചിന്നിച്ചിതറാതെയും നിലകൊള്ളുന്നതിന് ആകർഷണ ശക്തി എന്നൊരു പേർ നൽകി തൃപ്തിപ്പെടുക മാത്രമാണ് ശാസ്ത്രം വാസ്തവത്തിൽ ചെയ്യുന്നത്. അമദ് അഥവാ തൂണുകൾ എന്നതിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് തറൗനഹ നിങ്ങൾ കാണുന്ന എന്ന ക്രിയ നിലകൊള്ളുന്നതെന്ന നിലക്കാണ് മുകളിൽ നാം സ്വീകരിച്ച അർത്ഥവ്യാഖ്യാനം. വ്യാകരണപരമായി നോക്കുമ്പോൾ അത് അതിൻ്റെ വിശേഷണമല്ലാതെ വേറൊരു വാക്യമായും വരാം. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വാക്യത്തിന് യാതൊരു തൂണുകളും കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവനത്രേ അള്ളാഹു എന്നും തറൗനഹ എന്ന വാക്യത്തിന് നിങ്ങൾ അവയെ അഥവാ ആകാശങ്ങളെ തൂണുകൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും അർത്ഥമായിരിക്കും. രണ്ടായാലും ആശയത്തിൽ വ്യത്യാസമില്ലതാനും. ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളും നക്ഷത്ര ലോകങ്ങളും ഒന്നൊഴിയാതെ അതാതിനു നിശ്ചയിക്കപ്പെട്ട സ്ഥാനവലയങ്ങളിൽ നിന്നും സഞ്ചാരമാർഗങ്ങളിൽ നിന്നും തെറ്റാതെ നിലകൊള്ളുന്നു. ഈ വ്യവസ്ഥയ്ക്ക് അള്ളാഹു ഒരു കാലാവധി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ലോകാവസാന ഘട്ടം വരുമ്പോൾ ഈ വ്യവസ്ഥ മാറി മറ്റൊരു വ്യവസ്ഥ നടപ്പിൽ വരുന്നു. എല്ലാം ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ സഞ്ചരിക്കുന്നുവെന്ന് പറഞ്ഞത് ഇതിനെപ്പറ്റിയാകുന്നു. അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തു, ഇസ്തവ അലിൽ അർഷ് എന്ന് പറഞ്ഞതിനെപ്പറ്റി സൂറത്തിൽ ആറാഫിലെ 54-ാമത്തെ ആയത്തിലും സൂറത്ത് യൂനിസിലെ 3-ാമത്തെ ആയത്തിലും സൂറത്ത് സജദയിലെ 4-ാമത്തെ ആയത്തിലും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്ത് മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെയും ഓർക്കുക. അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണത്തെ സംബന്ധിച്ച് അതെങ്ങനെയാണെന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും ചെറുതും വലുതുമായ അഖിലാണ്ട കാര്യങ്ങളെല്ലാം അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും മാത്രമാണ് നടക്കുന്നതെന്ന തത്വമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാകുകയും ചെയ്യുന്നു. ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലുമായി വിവരിക്കപ്പെടുന്ന നിത്യസത്യങ്ങളായ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരാകുന്ന നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് മരണാനന്തരം നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കാൻ വേണ്ടിയാകുന്നുവെന്നത്രേ അവസാനത്തെ വാക്യം ഓർമ്മിപ്പിക്കുന്നത്.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം പഠിച്ച സൂറത്ത് സൂറത്തു റഅദിലെ 1-2 വചനങ്ങൾ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ യൂസുഫിൽ നിന്നും 23 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് യൂസുഫ് അക്ബർ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: ديننا وهو خير الحاكمين.
1: جزاكم الله خير. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ, പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു, ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, അത്തഹ്സീൻ, പാരായണം പഠിക്കാം തെറ്റുകളില്ലാതെ. അതെ, വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനായ ഹാഫിദ് അബ്ദുൽ ശക്കൂർ സംസാരിക്കുന്നു. സൂറത്തു മുജാദില 19-21 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ 19-21 ആയത്തുകളാണ് ഇൻഷാല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ കൂടാതെ, അബദ്ധങ്ങളില്ലാതെ, അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും ശുഫത്തുകളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പാരായണ പഠനമാണ് ഇൻഷാല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സൂറ മുജാദില 19-21 ആയത്തുകൾ.
7: ഇസ്തഹ്വദ അലൈഹിമു ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബു ശൈത്താൻ ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي
6: ഇവിടെ വസലിൻ്റെ ഹംസയാണ്, ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുന്ന ഹംസ. പക്ഷെ നമ്മളിതിവിടെ എടുത്തോതും, ആയത്തിൻ്റെ തുടക്കത്തിലാണല്ലോ. ഇസ്തഹ്വദ, അവിടെ അസ്തഹ്വദ എന്നോ ഉസ്തഹ്വദ അല്ല, ഹംസക്ക് കസറാണ്. ഇസ്തഹ്വദ, തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഇസ്തഹ്വസ അല്ല. ഇസ്തഹ്വദ അലൈഹിമു ശൈത്താനു, ശൈത്താനു. ഇസ്തഹ്വദ അലൈഹിമു ശൈത്താനു, താ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്തുബാഖ എന്ന സിഫത്ത്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണ് ആ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ. അശൈത്താനു, അതല്ല എങ്കിൽ ശൈത്വാനു ത്വാ എന്നാണ് വരിക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഫഅൻസാഹും ദിക്റല്ലാഹ്, ഫഅൻസാഹും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫഅൻസാഹും, ഫഅൻസാഹും ദിക്റല്ലാഹ്, ദിക് ദാല കാഫിൻ്റെ സുക്കൂനും ശ്രദ്ധിക്കുക. ദിക്റല്ലാഹ് അല്ല, ദിക്റ അല്ല, ദിക്റ അല്ല, ദിക്, ദിക്റല്ലാഹ്, ദിക്റല്ലാഹ്. ഉലൈക, മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഹിസ്ബുഷ് ഷൈത്താൻ,
8: ഹിസ്ബു ഹിസ്ബു.
2: പലപ്പോഴും ചില ആളുകളിലൊക്കെ ഹിസ്ബ് ഹിസ്ബ് എന്നുള്ള ഈ പദത്തിൽ ഹിസ്ബൊക്കെ ആവാറുണ്ട്. അത് ശ്രദ്ധിക്കുക.
8: ഹിസ്ബു ഹിസ്ബു ഷൈത്താൻ ഹിസ്ബു ഷൈത്താൻ. അല ഇന്ന
2: മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ, അടുത്ത പദത്തിൽ മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്.
8: അല ഇന്ന നൂൻ ഷദ് മണിക്കണം. ഇന്ന ഹിസ്ബ ഹിസ്ബ ഷൈത്താൻ. അല ഇന്ന ഹിസ്ബ ഷൈത്താൻ ഷൈത്താൻ. ഹുമുൽ ഖാസിറൂൻ ഹുമുൽ ഖ ഖ അല്ല ഖാസിറൂൻ അല്ല ഖാസിറൂൻ.
2: കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖ.
8: അല ഇന്ന ഹിസ്ബ ഷൈത്താനി ഹുമുൽ ഖാസിറൂൻ.
2: അടുത്ത ആയത്ത് ഇരുപതാമത്തെ ആയത്ത്
8: ഇന്ന ലദീന ഇന്ന
2: നൂൻ ഷദ് മണിക്കണം.
8: അല്ലദീന അല്ലസീന അല്ല അല്ലദീന അല്ല അല്ലദീന.
2: ദാലിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്.
8: അല്ലദീന യുഹാദൂന.
2: ഇവിടെ നന്നായിട്ട് നീട്ടണം. മദ് ലാസിം കലിമി മുസക്കൽ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഷദ്ദുണ്ട്, അപ്പം അത് നന്നായിട്ട് നീട്ടണം.
8: യുഹാദൂനല്ലാഹ
2: മദ് ലാസിം കലിമി മുസക്കൽ. ഇൻഷാല്ലാ മദ് ലാസിം അനിവാര്യമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. കലിമി പറഞ്ഞാൽ യുഹാദൂന, അതൊരു പദമാണല്ലോ, ഒരു കലിമത്താണ്. പിന്നെ മുസക്കൽ എന്ന് പറഞ്ഞാൽ അത് ശബ്ദുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദൽ അത് നീട്ടണം.
8: പിന്നെ യുഹാദൂനല്ലാഹു വറസൂലഹ് വറസൂലഹ്,
2: അവിടെ നിർത്തുമ്പോൾ വറസൂലഹ് വറസൂലഹ് ഹന് സുക്കുൻ നൽകിക്കൊണ്ട് നിർത്തണം. കൂട്ടി ഓതുമ്പോഴോ
8: വറസൂലഹു ഉലൈക.
2: ഇവിടെ സുലത്തുൽ കുബറ സുലത്തു തവീൽ എന്നൊക്കെ പറയും മദ്ദിൻ്റെ പേര്. മുൻഫസ്സില് പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്
8: വറസൂലഹു ഉലൈക്.
2: ഹ ഉദ്മീറിന് ശേഷം ഹംസ വരുമ്പോഴുണ്ടാവുന്ന മദ്ദാണത്.
8: ഉലൈക
2: മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ തോതിലത് നിർബന്ധമായിട്ടും നീട്ടണം.
8: ഉലൈക ഫിൽ അദല്ലീൻ അദല്ലീൻ അസല്ലീൻ അല്ല ദാലാണ്. ദാലിൻ്റെയും സാഇൻ്റെയൊക്കെ
2: കാര്യം ധാരാളമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളിലും. ഇത് ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് പിന്നെ മഖ്റജിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ വരുന്ന ഒരു അബദ്ധമാണ് അധികം ആളുകളിലും. അതുകൊണ്ടാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. സോ ഫിൽ
8: അദല്ലീൻ അദല്ലീൻ അസല്ലീൻ അല്ല അദല്ലീൻ
2: എന്നാണ് പറയേണ്ടത്. ഇരുപത്തി ഒന്നാമത്തെ ആയത്ത്
8: കതബല്ലാഹു ലഅഗ്ലിബന്ന
2: കതബ കതബ അല്ല കതബ. കാഫിനെ ഒക്കെ എന്താ പറയുക, ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് കാഫ്. ഹെവി ലെറ്റേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ലൈറ്റായിട്ട് വളരെ നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട കതബ. വായ കനപ്പിച്ച് കതബ അല്ല കതബല്ലാഹു അല്ല കതബ.
8: കതബല്ലാഹു ലഅഗ്ലിബന്ന
2: ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്. ഗൈനും നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ തെറ്റായിട്ട് വരുന്നു.
8: ലഅലിബന്ന ഗൈരിൽ മഅദൂബി,
2: ഇതെത്രയോ നമുക്ക് കേൾക്കാൻ പറ്റും മഅദൂബി. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയുടെ ക്ലാസ് എല്ലാവരും കേൾക്കണം, കാരണം ധാരാളം അബദ്ധങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ സാധാരണക്കാരിൽ വരാറുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ അബദ്ധം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാല്ലാ സംസ്കാരത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഖിറാഅത്ത് ഉണ്ടാവാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും സഹലല്ലാഹു ലക്കും.
8: ലഅഗ്ലിബന്ന ലഅഗ്ലിബന്ന
2: നൂൻ ഷദ് മണിക്കണം. അന വറുസുലി ഇവിടെ അന അതിന് ഒരു അലിഫ് കാണാൻ പറ്റും. അലിഫിൻ്റെ മേലെ ഒരു സുക്കൂനുണ്ട്. അതിനർത്ഥം അവിടെ നിർത്തുകയാണെങ്കിൽ ആ അലിഫ് ഉച്ചരിക്കണം. എങ്ങനെ?
8: കതബല്ലാഹു ലഅഗ്ലിബന്ന അന,
2: അങ്ങനെ ആ ഉച്ചാരണത്തിൽ അത് കൊണ്ടുവരണം. പക്ഷേ നിർത്താറില്ല, കൂട്ടി ഓതുകയാണ് ചെയ്യാറുള്ളത്. സൂറത്തുൽ മാഊൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ സൂറത്തുൽ കാഫിറൂൻ വല അന ആബിദുമ്മ വല അന ആബിദുമ്മ അവിടെ കണ്ടില്ലേ, അതുപോലെയാണ് ഈ പിന്നെ അലിഫിൻ്റെ മേലെയുള്ള സുക്കൂനും.
8: ലഅഗ്ലിബന്ന അന വറുസുലി,
9: കൂട്ടിയോതുമ്പോൾ അലിഫ് ഉച്ചരിക്കേണ്ടതില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന സുക്കൂനാണത്. നിർത്തുമ്പോൾ അതിനെ ഉച്ചരിക്കണം. അന വറുസൂലി. വറുസൂലി റാഇനും സീനിനും ദൊമ്മാണ്, ശ്രദ്ധിക്കണം. വറുസൂലി, അന വറുസൂലി. ഇന്നല്ലാഹ ഖവിയുൻ അസീസ്. ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ ഖവിയുൻ, ഖവിയുൻ അസീസ്. ഖവിയുൻ യാഇന ശദ്ദ് ഖവിയുൻ എന്നല്ല ഖവിയുൻ. തൻവീനു ശേഷം ഐന് ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഖവിയുൻ അസീസ്, അസീസ്. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം. استح

0: قولي إن الله قوي عزيز.
1: സൂറത്തുൽ മുജാദില 19, 20, 21 ആയത്തുകളാണ് നാം ഇന്ന് കേട്ട് ശ്രദ്ധിച്ചത്. ധാരാളമായിട്ട് പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. ഏറ്റവും അതിസുന്ദരമായി പാരായണം ചെയ്യേണ്ട വിശുദ്ധ ഖുർആൻ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبة والمختار.
5: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: Peace Radio, tuned to reality.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം,

0: പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 8, അവതരിപ്പിക്കുന്നത് അബ്ദുള്ള ഷമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന നമ്മുടെ ഈ പഠന പരമ്പരയിലൂടെ തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി നമ്മൾ പറഞ്ഞത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ സിഫാത്തുൽ ഹുറൂഫിൽ വിപരീതമില്ലാത്ത സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലുമായി രണ്ട് സിഫത്തുകളെക്കുറിച്ച്, അതിൻ്റെ പ്രായോഗികമായ അവതരണത്തെക്കുറിച്ചും ഉച്ചരിക്കലിനെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. സഫീർ, അതുപോലെ തന്നെ ഖൽഖലത്ത്. ഇനി അവശേഷിക്കുന്ന ഏഴ് സിഫത്തുകൾ, ഏഴ് സിഫത്തുകളിൽ മൂന്നാമത്തെ സിഫത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നാം സംസാരിക്കുവാനും ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നു: വല്ലീനു വാവുൻ വയാഉൻ സുക്കിന വംഫതഹ ഖബ്ലഹുമ. അതിനു മുമ്പ് പറഞ്ഞു: സഫീറുഹ സാദു വസായു സീനു ഖൽഖലത്തൻ ഖൽഖലത്തൻ ഖുത്ബുജദുൻ വല്ലീനു വാവുൻ വയാഉൻ സുക്കിന വംഫതഹ ഖബ്ലഹുമ. അപ്പോൾ ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ രണ്ട് അക്ഷരങ്ങളാണ് വല്ലീനു വാവുൻ വയാഉൻ. ലീനിൻ്റെ അക്ഷരങ്ങൾ വാവും യാവുമാകുന്നു. സുക്കിന, വാവും യാവും സുക്കൂ നൽകപ്പെട്ടു കഴിഞ്ഞാൽ, വംഫതഹ ഖബ്ലഹുമ, അതിനു മുമ്പ്, വാവിൻ്റെയും യാഇൻ്റെയും മുമ്പ് ഫതഹ് വരികയും വാവിനും യാവിനും സുക്കൂൻ ആവുകയും ചെയ്താൽ, അവിടെയാണ് നമ്മൾ മദ്ദുല്ലീൻ അല്ലെങ്കിൽ ഹുറൂഫുല്ലീൻ എന്ന് നാം പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തജ്വീദുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും സാധാരണ സ്വർഫുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. അഥവാ വാവു യാ എന്ന് ഹർഫുകൾ, അത് ഹർക്കത്തുണ്ടെങ്കിൽ ഉച്ചരിക്കേണ്ടത് എങ്ങനെ നമുക്കറിയാം. വ, യ, ഉ, അതുപോലെ ഈ എന്നൊക്കെ പറഞ്ഞാൽ മുതഹരിക്കായി ഹറക്കത്തലായി വരുമ്പോൾ അതെങ്ങനെ ഉച്ചരിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വാവിന് സുക്കൂനും വാവിന് തൊട്ട് മുമ്പ് അതിന് യോജിച്ച ഹറക്കത്തായ ലമ്മുമാണെങ്കിൽ, വാവിന് യോജിച്ച ഹറക്കത്ത് ലമ്മാണ്, ലമ്മുമാണെങ്കിൽ അവിടെ മദ്ദായിട്ടാണ് ഉച്ചരിക്കുന്നത്. വാവിന് സുക്കൂനും വാവിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മുമാണെങ്കിൽ അവിടെ വാവ് മദ്ദായിട്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ വാവിൻ്റെ ഉച്ചാരണ സ്ഥലം മദ്ദായി, മഖ്റജ് മുഖദ്ദറാണ്, ജൗഫിൽ നിന്നാണ് അതിൻ്റെ ഉച്ചാരണം. അതുപോലെ യാവും ഇതുപോലെ തന്നെയാണ്. യാഇന് സുക്കൂനും യാഇൻ്റെ തൊട്ട് മുമ്പ് അത് യാഇന് യോജിച്ച ഹറക്കത്തേതാണ് കസറാണ്. യാഇന് യോജിച്ച ഹറക്കത്ത് കസർ വന്നു കഴിഞ്ഞാൽ അവിടെയും യാ മദ്ദായിട്ട് മാറും. ഇനി നമുക്ക് സർഫിൽ സാധാരണ പറയാറുണ്ട് ഇബ്ദാലി ഇഅ്ലാൽ എന്നുള്ളത്. ഓരോ അർക്കത്തിനും ഇപ്പോൾ ഈ ഇഅ്ലാൽ എന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അലിഫ് വാവ് യാ തുടങ്ങിയ അക്ഷരങ്ങൾ മാറുന്നത് ഓരോതിന് ഹർക്കത്തിന് യോജിച്ച അക്ഷരമായി മാറുന്നതിനാണ് ഇഅ്ലാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം വഅദ എന്ന ഫിഇൽ, അതിനെ മുലാരി യഈദു, അതിനെ മിഫ്ആൽ വസനിലേക്ക് മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ മിവ്ആദ് എന്നാണ് വരേണ്ടത്, മിവ്ആദ് എന്നാണ് വരേണ്ടത്. പക്ഷേ അറബികളിൽ ആരും അങ്ങനെ ഉച്ചരിക്കാറില്ല, അത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ആ മിവ്ആദ് മീമിന് യോജിച്ച ഹർക്കത്ത്, മീമിന് യോജിച്ച അക്ഷരം യ ആയതുകൊണ്ട് മീആദ് എന്നുള്ളത് വാവിനെ മാറ്റി അവിടെ യ ആക്കി മാറ്റി, വാവിനെ മാറ്റി യ ആക്കി. അതുപോലെ തന്നെയാണ് വസന യസീനു മീസാൻ, വസന യസീനു മീവിസാൻ എന്നുള്ളത് മീസാൻ എന്നാക്കി. ഇതൊക്കെ അറബി ഭാഷയുടെ ഉച്ചാരണങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ എളുപ്പത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇവിടെ ലീൻ എന്ന് പറഞ്ഞാൽ എളുപ്പം, സൗകര്യം എന്നാണ്. അതായത് വാവുനും യാവിനും സുക്കൂൻ വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ അവിടെ പിന്നെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഖൗഫ്, ബൈത്ത്, ഖൗം, ഖുറൈഷ്, ഇതാണ് ഹർഫ് ലീൻ. വാവു യാ സുക്കൂനായി വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ, വാവും യാവും സുക്കൂനായി വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ അതിനെയാണ് ഹുറൂഫ് ലീൻ, അതിന് ആ നീട്ടുന്നതിനെ മദ് ലീൻ എന്ന് പറയും. എന്തുകൊണ്ട് ഇതിനെ ലീൻ എന്ന് പറയുന്നു? ഇപ്പം ലീനും അതുപോലെ തന്നെ മദ്ദും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടും തമ്മിൽ വളരെയധികം സാദൃശ്യമുണ്ട്, പക്ഷേ വ്യത്യാസങ്ങളുമുണ്ട്. വാവും യാവും സുക്കൂനായി വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ ആണ് ലീനാകുന്നത്. എന്നാൽ വാവും യാവും സുക്കൂനാകുകയും യാഇന് തൊട്ടു മുമ്പ് കസറാവുകയും ചെയ്താൽ മദ്ദ്, വാവും സുക്കൂനാകുകയും വാവിന് മുമ്പ് ലമ്മാവുകയും ചെയ്താൽ അവിടെ മദ്ദായിട്ടാണ് ഉച്ചരിക്കുന്നത്. അവ ഏതായിരുന്നാലും മദ്ദിൻ്റെ അക്ഷരങ്ങളും ലീൻ്റെ അക്ഷരവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിക്കൊണ്ട് മദ്ദിൻ്റെ മഹ്റജ് മുഖദ്ദറാണ്, ജൗഫ് എന്നാണ് പറയുന്നത്. അത് മഹ്റജ് രണ്ട് രൂപത്തിലുണ്ട്, അക്ഷരങ്ങൾ ഉച്ചാരണ സ്ഥലങ്ങൾ മുഹക്കായ സ്ഥലങ്ങളുണ്ട്, മുഖദ്ദറായ സ്ഥലങ്ങളുണ്ട്. മുഹക്കായ സ്ഥലം ഹലക്ക്, ലിസാന്, ഷഫത്താൻ. മുഖദ്ദറായ മഹ്റജ് ഖൈഷൂമ്, അതുപോലെ തന്നെ ജൗഫ്. അത് ആ സന്ദർഭത്തിൽ, മദ്ദിൻ്റെ സന്ദർഭത്തിൽ മാത്രം അതിൻ്റെ സ്ഥാനം, അപ്പോഴാണ് മഹ്റജ് മുഖദ്ദറാകുന്നത്. മണിക്കുന്ന സമയത്ത്, ഉന്നത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഖൈഷൂം, തരിമൂക്ക് മഹ്റജായി വരുന്നത്. അതുകൊണ്ട് അത് മഹ്റജ് മുഖദ്ദറാണ്. എന്നാൽ ലിസാൻ, നാവ്, ഹൽഖ്, തൊണ്ട, ഷഫത്താൻ, രണ്ട് ചുണ്ടുകൾ, ഇതെല്ലാം സ്ഥിരമായിട്ട് മഹ്റജുള്ള, അതുകൊണ്ടാണ് മഹ്റജ് അതിനെ മുഹഖഖ് എന്ന് പറയുന്നത്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങൾ മഹ്റജ് മുഖദ്ദറാണ്, എന്നാൽ ലീനിൻ്റെ അക്ഷരങ്ങൾ മഹ്റജ് മുഹഖഖാണ് എന്ന് പറഞ്ഞാൽ, അവിടെ വാവും ചുണ്ടിൽ നിന്നും യാ നാവിൻ്റെ മധ്യഭാഗത്തുമാണ്, വസത്തുൽ ലിസാൻ എന്നാണ് യാ. അതുപോലെ തന്നെ ചുണ്ടിൽ നിന്നാണ് വാവ് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഒരിക്കലും ഇദ്ഗാം ചെയ്യുകയില്ല, മദ്ദിൻ്റെ അക്ഷരങ്ങൾ മറ്റൊന്നിലേക്ക് ഇദ്ഗാം ചെയ്യുകയില്ല. എന്നാൽ ലീനിൻ്റെ അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യും. അസൗ, വകാനു, അതുപോലെ വാവ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്യും. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എല്ലാ സമയത്തും നീട്ടും. അത് ഹംസയും സുക്കൂനും കാരണത്താനാണ് മദ്ദ് സംഭവിക്കുന്നത്. മദ്ദിൻ്റെ ബാബു വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മദ്ദിൻ്റെ കാരണങ്ങൾ ഹംസയും സുക്കൂനുമാണ്. അത് എല്ലാ സമയത്തും മദ്ദിൻ്റെ അക്ഷരങ്ങൾ നീട്ടും. എന്നാൽ ഇവിടെ ലീലിൻ്റെ അക്ഷരങ്ങൾ നീട്ടൽ അതിനു മുമ്പ് വഖഫ് ചെയ്യുമ്പോൾ മാത്രമാകുന്നു. അതുപോലെ തന്നെ സുക്കൂൻ കാരണത്താലാണ് ഇവിടെ മദ്ദ് ലീന് സംഭവിക്കുന്നത്. ഹംസ ഒരിക്കലും മദ്ദ് ലീനിന് കാരണമല്ല. ഇപ്പം മദ്ദ് ലീനും അതുപോലെ തന്നെ ഹറൂഫുൽ മദ്ദും ഹറൂഫുൽ ലീനും ആണ് നമ്മൾ വ്യത്യാസം പറയുന്നത്. രണ്ടിൻ്റെയും അക്ഷരങ്ങളിൽ സാദൃശ്യമുണ്ട്, ഉച്ചാരണത്തിൽ സാദൃശ്യമുണ്ട്, പക്ഷേ വ്യത്യാസങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ അത് സുക്കൂനുമായി കൊണ്ട് ചേർന്ന് വരികയാണെങ്കിൽ അത് ഒഴിവാക്കും. എന്നാൽ സുക്കൂനു കസറുമായി കൊണ്ട് ചേർന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സുക്കൂനുമായി ചേർന്ന് വരികയാണെങ്കിൽ, ഹർഫുല്ലീൻ സുക്കൂനുമായി ചേർന്ന് വരികയാണെങ്കിൽ കസറാണ് സംഭവിക്കുക. ത്വറഫഇന്നഹാരി ത്വറഫൈ എന്നാണ്. അപ്പോൾ അത് പിന്നെ സുക്കൂനുമായി ചേർന്ന് വന്നപ്പോൾ ത്വറഫഇ എന്നായി, ത്വറഫൈ എന്നാണ്. അതുപോലെ തന്നെ ഇഷ്തറൗ അത് ശേഷമുള്ള വാക്കിനോട് ചേർന്നപ്പോൾ ഇഷ്തറൗ ദലാലത, അപ്പോൾ വാവുൽ ജമാഅത്തിൻ്റെ അർത്ഥമായി. അപ്പോൾ അതുപോലെയുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം. മദ്ദിൻ്റെ അക്ഷരങ്ങൾ അതുപോലെ തന്നെ ലീൻ്റെ അക്ഷരം തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന് പിന്നെ മറ്റൊന്നാണ്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ്, അലിഫ് വാവ് യ. ഇത് അലിഫിന് മുമ്പ് ഫതഹ്, വാവിന് മുമ്പ് ലൊമ്മ്, യാവിന് മുമ്പ് കസർ. എന്നാൽ ലീനിൻ്റെ അക്ഷരങ്ങൾ അത് രണ്ടെണ്ണമാണ്, വാവിനും യാവിനും സുക്കു, വാവ് യ എന്നീ രണ്ടക്ഷരങ്ങൾ. അവക്ക് സുക്കു നൽകപ്പെടുകയും അതിനു മുമ്പ് ഫതഹ് വരികയും ചെയ്താൽ അതെന്തായി, ലീനിൻ്റെ അക്ഷരങ്ങളായി. അപ്പോൾ ഏതായിരുന്നാലും മഹ്റജ് ആയിട്ട് ഉച്ചരിക്കും. മഹ്റജ് രണ്ടിൻ്റെയും ഒന്ന് മുഖദ്ദർ മദ്ദിൻ്റേത്, അതുപോലെ തന്നെ ലീനിൻ്റേത് മഹ്റജ് മുഹക്കക്. അത് തമ്മിലുള്ള യോജിപ്പുകൾ, ലീനിൻ്റെ അക്ഷരങ്ങളും അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരം തമ്മിലുള്ള യോജിപ്പുകളെ നോക്കുമ്പോൾ രണ്ടും സിഫത്തിൻ്റെ വിഷയത്തിൽ പരസ്പരം യോജിച്ചുകൊണ്ടാണ് പരസ്പരം എല്ലാം അതിൽ പിന്നെ മദ്ദിൻ്റെ അക്ഷരത്തിലും ലീനിൻ്റെ അക്ഷരത്തിലുമൊക്കെ സിഫത്തുകൾ പരസ്പരം ചേർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ലീനിൻ്റെ അക്ഷരത്തിൽ അക്ഷരങ്ങളിൽ ജഹറുണ്ട്, റഹാവത്തുണ്ട്, ഇസ്തിഫാലുണ്ട്, നമ്മൾ ഇൻഫിത്താഹ്, ഇതൊക്കെ ഹുറൂഫ് ലീനിൻ്റെ ഇതിലുണ്ട്. അതുപോലെ മദ്ദിൻ്റെ ഹർഫുകളിലും ജഹർ, റഹാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങളും ലീനിൻ്റെ അക്ഷരങ്ങളും, വാവു യ ആണല്ലോ ലീനിൻ്റെ അക്ഷരങ്ങൾ, അലിഫ് വാവു യ ആണല്ലോ മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങളും സുക്കൂനായിട്ടാണ് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ലീനിൻ്റെ അക്ഷരങ്ങളും സുക്കൂനായിട്ടാണ് വരുന്നത്. ഏതായിരുന്നാലും ലീന് വളരെ എളുപ്പമാണ് നമുക്ക് ഉച്ചരിക്കാൻ, പ്രയാസമില്ല. ഇപ്പോൾ സൂറത്ത് ഖുറൈശ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഇത് പ്രത്യേകം പരിശീലനമില്ലാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഓതി ശീലമാക്കുവാൻ കഴിയും. ഖുറൈഷ്, ഖൗഫ്, ബൈത്ത്, ഇതാണ് ലീനിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുന്ന രീതി. എന്നാൽ മദ്ദിൻ്റെ അക്ഷരങ്ങൾ മദ്ദ് നമുക്ക് ശരിക്കും അത് പരിശീലനം വേണം. ലീനെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു എളുപ്പം, സുഹൂലത്ത് എന്നാണ് അർത്ഥം. ലാന യലീനു ലീൻ ലയ്യീന എന്നൊക്കെ പറഞ്ഞാൽ ലോലത, അത് നൈർമല്യം, പരുഷത, കട്ടി എന്നതിൻ്റെയൊക്കെ വിപരീതമാണ് ലീൻ എന്ന് പറഞ്ഞാൽ വളരെ ലോലമായി, വളരെ ലഘുവായി. ഇതിന് തന്നെ മനസ്സിലാകാം തജ്വീദ് നിയമങ്ങളെന്ന് പറഞ്ഞാൽ പ്രയാസകരമല്ലാത്ത, വളരെ എളുപ്പമുള്ള രൂപത്തിൽ, ഒരു തക്കല്ലുഫില്ലാതെ, ഒരു കൃത്രിമത്വം ഇല്ലാതെ, നേർക്കുനേരെയുള്ള അറബി ഭാഷയുടെ സൗന്ദര്യവും ശൈലിയും പ്രയോഗവൽക്കരിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് തജ്വീദ് നിയമങ്ങൾ എന്നുള്ളത്. ഖുർആൻ പാരായണ നിയമം ആർക്കും പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടിയല്ല, അതിൽ കൃത്രിമത്വങ്ങളുമില്ല, നേർക്കുനേരെയുള്ള പ്രകൃതിപരമായിട്ടുള്ള നോർമലായിട്ടുള്ള പാരായണ ശൈലിയാണ്. അതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ജൗസരി അത് വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും മദ്ദിലീന് പ്രാവർത്തികമാക്കുവാൻ സൂറത്ത് ഖുറൈശ് നന്നായിട്ടൊന്ന് കൂടുതൽ തവണ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഓതിയ രൂപത്തിൽ പാരായണം ചെയ്താൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബാക്കിയുള്ള സിഫത്തുകൾ ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡുകളിലായി നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين اما بعد
2: جزاكم الله خيرا بيس قران راديو تجويد പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അക്ഷരങ്ങളുടെ വിശേഷങ്ങൾ ഭാഗം 8 വിശദീകരിച്ചു നൽകിയത് അബ്ദുള്ള ഷമീർ മദീനി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ 51 മുതൽ 72 കൂടിയ വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
5: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
4: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
6: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം 2 ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി, അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു, ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: റേഡിയോ തൻസീൽ. ഈ എപ്പിസോഡിൽ സൂറത്തു മാഇദയിലെ 44 മുതൽ അവസാനം വരെയും സൂറത്തു അന്നാമിലെ 1 മുതൽ 82 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി അഹമ്മദ് അൽ അജ്മി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു മാഇദയിലെ 44 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളും സൂറത്തു അൻആമിലെ 1 മുതൽ 82 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി അഹമ്മദ് അൽ അജ്മി.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. മനസ്സിൽ സന്തോഷത്തിന്റെ തെന്നലായി സമാശ്വാസം വർഷിക്കുന്ന ഖുർആൻ വചനങ്ങളുടെ സന്ദേശവുമായി ഹൃദയവസന്തം പരിപാടിയിൽ ഇന്ന് സൂറത്ത് യാസിനിലെ ഏതാനും ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീനിലെ 55-56 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏറ്റവും അവസാനം തൊട്ടു മുമ്പുള്ള രണ്ട് ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ഇതേ ദിവസത്തെ ഇതേ പ്രോഗ്രാമിൽ ആ ഭാഗം ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. ലോകാവസാനത്തെ സംബന്ധിച്ച് അഥവാ ഒരു ഘോരശബ്ദത്തോടുകൂടി ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുകയും മുഴുവൻ സൃഷ്ടികളും മരിച്ചു മണ്ണടഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു ഘോരശബ്ദമുണ്ടാകുമ്പോൾ അഥവാ കാഹളത്തിലൂതപ്പെടാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇസ്രാഫീൽ എന്ന മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി പുനർജീവിപ്പിച്ച് ആ ഇസ്രാഫീലിനോട് സൂറിൽ ഊതാൻ ആവശ്യപ്പെട്ട് ആ ഊത്ത് സംഭവിക്കുന്നതോടെ വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം മൻസലൂൻ, എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് റബ്ബിലേക്ക് ധൃതി പിടിച്ചു പോകുന്ന മം ബഅസനാ മിം മർഖദിനാ ഹാദാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ആരാണ് ഞങ്ങളെ ഞങ്ങളുടെ കബറിടങ്ങളിൽ നിന്ന് പുനർജീവിപ്പിച്ചത് എന്ന ചോദ്യത്തോടുകൂടി അള്ളാഹു അന്ന് പറഞ്ഞ കരാർ ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു, പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചത് സത്യമായിരുന്നു എന്ന വാക്കുകളോടുകൂടി പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗമാണ് ആ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചത്. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത വാഹിദ, അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. ഫഇദാഹും ജമീഉൽ ലദൈന മുഹ്ളറൂൻ, ആ സന്ദർഭത്തിൽ എല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടും. അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യരാശിയെ മുഴുവൻ അള്ളാഹു കൊണ്ടുവരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന അലാ സഈദിൻ വാഹിദിൻ, ഒരു ഭൂപ്രദേശത്ത് ഒരു മണ്ണിൽ എല്ലാ മനുഷ്യരെയും അതിൽ അവ്വലും ആഖിറും ഉണ്ടാകും. ആദം നബിയും ലോകാവസാനത്തിനു മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ചു വീണ അവസാനത്തെ മനുഷ്യനും അതിനകത്തുണ്ടാകും. അതിനെ സംബന്ധിച്ചാണ് ആ ആയത്തുകളെല്ലാം സൂചിപ്പിച്ചത്. 54-ാമത്തെ ആയത്തിൽ ഫല്യൗമ ലാ തുള്ളമു നഫ്സുൻ ശൈആ, ഒരാളോടും അനീതി കാണിക്കുകയില്ല, ഒരാളും ആക്രമിക്കപ്പെടുകയില്ല, എല്ലാവർക്കും അവരവർ ചെയ്തതിൻ്റെ പ്രതിഫലം നൽകപ്പെടും എന്ന വാചകമാണ് ഏറ്റവും അവസാനം നമ്മൾ വിശദീകരിച്ചത്. തൊട്ടടുത്ത ആയത്തുകളിൽ ഒരു പ്രതിഫലത്തെ സംബന്ധിച്ചാണ്. പ്രതിഫലം നൽകപ്പെടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രണ്ട് തരത്തിലുള്ള പ്രതിഫലങ്ങൾ ഉണ്ടാകും. രണ്ടിലും പെടാത്ത ഒരു വിഭാഗവും തുടക്കത്തിലുണ്ടാകും. ഒന്ന്, നന്മയുടെ ആളുകൾ, അവർക്കുള്ളത് സ്വർഗമാണ്. രണ്ടാമത്തേത് തിന്മയുടെ ആളുകൾ, അവർക്കുള്ളത് നരകമാണ്. ഇവിടെ സ്വർഗത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് പ്രതിഫലത്തിൻ്റെ പ്രവർത്തനങ്ങളെ, പ്രതിഫലം നൽകപ്പെടുന്നതിനെ സംബന്ധിച്ച്, മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ഇനിയുള്ള ആയത്തുകളിൽ വിശദീകരിച്ചു തുടങ്ങുന്നത്. ഖുർആനിൻ്റെ പതിവ് ശൈലി പോലെ അതിനുശേഷം നരകക്കാരെ സംബന്ധിച്ചും വിശദീകരിക്കുന്നുണ്ട്. സ്വർഗക്കാരെ സംബന്ധിച്ച് രണ്ട് ചെറിയ ആയത്തുകളിലൂടെ എന്താണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് പാരായണ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ശ്രോതാക്കൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഇന്ന അസ്ഹാബൽ ജന്നതി,
പാരായണ നിയമത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽപ്പെട്ട ഒന്നാണ് ശദ്ദുള്ള നൂനുകളെ മണിച്ചുകൊണ്ടോതണം, ശദ്ദുള്ള മീമുകളെ മണിച്ചുകൊണ്ടോതണം. ന ഇന അല്ലല്ലോ, ഇന്നയാണ്. ഇന്ന എന്നത് മണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഓതുക?

ആ രൂപത്തിലാണ് അത് പാരായണം ചെയ്യേണ്ടത്. തൊട്ടടുത്ത ആയത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയുണ്ട്. അതെന്താ? ഹും എന്നതിൽ ഹാ മീം ഈ രണ്ടക്ഷരങ്ങളാണുള്ളത്. മീമിൻ്റെ ഉച്ചാരണം, സുക്കൂനുള്ള മീമിൻ്റെ ഉച്ചാരണം ഖുർആനിലെ മഹാഭൂരിഭാഗ സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് ഇൽഹാറ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്, വളരെ കുറഞ്ഞ സമയങ്ങളിലാണ്. അതല്ലാത്ത ഒരു രീതി വരുന്നത് ഇൻഷാല്ലാ സന്ദർഭോചിതമായി നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. ഇൽഹാറ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമാക്കി ഉച്ചരിക്കണം. മീം വ്യക്തമാക്കി ഉച്ചരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? മീം വ്യക്തമായി ഉച്ചരിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? മീം പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കി ഉച്ചരിക്കാതെ പോയാൽ ആശയം തന്നെ മാറിപ്പോകും, അർത്ഥം തന്നെ മാറിപ്പോകും. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യത്തിന് വിപരീതമായ ആശയങ്ങളിലേക്ക് വരെ അത് വഴിതിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത്ര അപകടകരമായ കാര്യമാണത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ദിവസ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമസ്കാരത്തിൽ ഓതേണ്ടുന്ന സൂറ അൽ ഫാത്തിഹ. ഒരു വിശ്വാസി ഉറപ്പായും 17 തവണ സാധാരണഗതിയിൽ പാരായണം ചെയ്യണം. അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അലൈഹിം എന്ന് പറയുന്നിടത്ത് സുക്കൂനുള്ള മീമാണ്. അലൈഹിം എന്നതിലെ അവസാന അക്ഷരം ഏതാണ്? സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിൻ്റെ ഉച്ചാരണം രണ്ട് ചുണ്ടും പൂട്ടുക എന്നതാണ്. രണ്ട് ചുണ്ടും പരസ്പരം ബന്ധപ്പെടുക, ടച്ച് ചെയ്യുക, അപ്പോഴാണൊരു മീം ഉണ്ടാകുന്നത്. രണ്ട് ചുണ്ടുകളാണ് മീമിൻ്റെ മഹ്റജ്, ഉച്ചാരണ സ്ഥലം. രണ്ട് ചുണ്ടുകളും പരസ്പരം കൂട്ടിമുട്ടാതെ പോകുമ്പോൾ മീം ഉണ്ടാകുന്നില്ല. മീം എവിടെ നിന്നുണ്ടാകണം? രണ്ട് ചുണ്ടുകളിൽ നിന്നുണ്ടാകണം. മ എന്ന് ഒന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം. ഒന്ന് പറഞ്ഞു നോക്കൂ. മ എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകളും പരസ്പരം തട്ടുന്നു. അലൈഹിം വറദ്ദാലീൻ എന്ന് പറയുമ്പോൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നോതിപ്പോകുമ്പോൾ

ഇരിക്കാറുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഓതി നോക്കിയാൽ അത് വളരെ വ്യക്തമാകും. അലൈഹിം വ, താഴത്തെ ചുണ്ടും മുകളിലെ പല്ലും പരസ്പരം കൂട്ടിമുട്ടിയാണ് ആ പാരായണം നടക്കുന്നത് എങ്കിൽ ആ ഓത്ത് ശരിയല്ല, അവിടെ മീമിൻ്റെ ഉച്ചാരണം നടക്കുന്നില്ല. മറിച്ച് ചുണ്ട് പല്ലിൽ, താഴെ ചുണ്ട് മുകളിലെ പല്ലിൽ തട്ടാതെ തന്നെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അലൈഹിം എന്ന് പറയുമ്പോൾ ചുണ്ട് പരസ്പരം ടച്ച് ചെയ്യുന്നു, പൂട്ടുന്നു. അലൈഹിം. പിന്നീട് വാ എന്ന് ചുണ്ടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നു. വാവിൻ്റെ ഉച്ചാരണവും ഉണ്ടാകുന്നത് ചുണ്ടിൽ നിന്നാണ്. ഞാൻ സാങ്കേതികത്വങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പ്രശ്നങ്ങൾ സങ്കീർണ അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നില്ല. ലളിതമായൊരു കാര്യം ശ്രദ്ധിക്കുക, മീം ഉച്ചരിക്കുമ്പോൾ ചുണ്ടു പൂട്ടണം, ചുണ്ടുകൾ പരസ്പരം തട്ടണം, ടച്ച് ചെയ്യണം. അലൈഹിം വലദ്ദാലീൻ, അതാണ് രീതി. ഇവിടെയും അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഹും വ അസ്വാജുഹും. ഹും എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകൾ ടച്ച് ചെയ്യണം, രണ്ട് ചുണ്ടുകൾ പരസ്പരം തട്ടണം. ഹും, ചുണ്ട് പൂട്ടണം. പിന്നീട് വ എന്ന് പറഞ്ഞ് വായ തുറക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഉപയോഗിച്ച്, ചുണ്ടും പല്ലും ഉപയോഗിച്ചല്ല, വ എന്ന് പറഞ്ഞ് അടുത്ത അക്ഷരം ഉച്ചരിക്കണം. ഇതിത്രയധികം സമയമെടുത്ത് വിശദീകരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ മീമില്ലാതെ പോകും. ഹും വ അസ്വാജുഹും എന്ന് പറയുന്നിടത്ത് മീമില്ലാണ്ട് പോകും. ഒരു ഹർഫിനെ നമ്മൾ വിഴുങ്ങിക്കളയുകയാണ് ചെയ്യുന്നത്. അലൈഹിം വ എന്നൊക്കെ പറയുന്നിടത്ത് അതിൻ്റെ ആശയം തന്നെ മാറിപ്പോകുന്നു. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹും വ അസ്വാജുഹും, ഹും വ അസ്വാജുഹും. അത് ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള കാര്യങ്ങളാണ്. പാരായണ രംഗത്ത് നന്നായി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഒന്ന് നോക്കൂ സുഹൃത്തുക്കളെ, ഇന്ന അസ്ഹാബൽ ജന്ന, നമുക്കറിയാവുന്ന വാക്കുകളാണ് അതിലെ മിക്കതും. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അസ്ഹാബ്, സ്വഹാബി എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും, സ്വാഹിബ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ. സ്വാഹിബ് എന്നുള്ള വാക്കിന് കൂട്ടുകാരൻ, ഉടമ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ. അസ്ഹാബുൽ കഹഫ് നമ്മൾ പറയാറുണ്ട്, ഗുഹാവാസികൾ. ഏതൊരു വസ്തുക്കിലേക്കും അസ്ഹാബ് എന്ന് ചേർത്ത് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തിയാണ് അർത്ഥം പറയുക. അതിൻ്റെ ഉടമകളെന്നോ അതിൻ്റെ അഹ്ലുകാരെന്നോ അതിൻ്റെ അവകാശികളെന്നോ ഒക്കെയുള്ള ഒരാശയമാണ് ലഭിക്കുക. അപ്പം ഇന്ന അസ്ഹാബൽ ജന്നത്തി, ജന്നത്തിൻ്റെ ആളുകൾ അഥവാ സ്വർഗത്തിൻ്റെ അവകാശികൾ. അല്യവും, ഇന്ന്. ഇന്ന് എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇത് പരലോകത്തെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. അഥവാ മനുഷ്യനെ മഹ്ഷറിൽ പുനർജീവിപ്പിച്ച് അവിടുത്തെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ച് വിചാരണ കഴിഞ്ഞ് മീസാനിൽ ഗ്രന്ഥങ്ങൾ തൂക്കിനോക്കി അള്ളാഹുവിൻ്റെ അതിശക്തമായ ഹിസാബിന് മനുഷ്യനെ വിധേയനാക്കി സിറാത്ത് മുറിച്ച് കടന്ന് സ്വർഗത്തിലേക്കെത്തിയ ആളുകളെക്കുറിച്ച് പറയുന്നു. സ്വർഗത്തിലെ ആളുകൾ ഇന്ന് ഫീ ശുഗ്ലിൻ, അവരൊക്കെ ജോലികളിലാണ്. ശുഗ്ലിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ പലപ്പോഴും മലയാളത്തിൽ തന്നെ ആ നിലക്ക് ഉപയോഗിക്കാറുണ്ട്. ശുഗ്ലിൻ, ശുഗ്ലിൻ, ഞാൻ എനിക്ക് ശുഗ്ലിൻ്റ് എന്ന് പറഞ്ഞാൽ ബിസിയാണ്. ഫി ശുഗ്ലിൻ, അവരൊക്കെ ജോലിയിലാണ്. ഫാക്കിഹൂൻ, അവരാ ജോലിയിൽ സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുഫസ്സിറുകൾ ഫരിഹൂൻ, സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിച്ചതായി ആ ആയത്തിൻ്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, സുഖാനുഭൂതിയോടെ എന്തൊക്കെയോ ചില തൊഴിലുകൾ ചെയ്ത് ചില ജോലികളിൽ വ്യാപൃതരായി സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്നു. വാക്കുകളുടെ അർത്ഥം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇന്ന, തീർച്ചയായും. അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ. അല്യവും, ഇന്നേ ദിവസം. ഫീ ശുഗ്ലിൻ, അവർ ജോലിയിലാണ്. ഫാക്കിഹൂൻ, അവരതിൽ സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്, പരലോകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. സ്വർഗലോകത്തവർ എന്തു ചെയ്യുന്നു എന്നതാണ് വിശദീകരിക്കുന്നത്. എന്തു ജോലിയായിരിക്കും അവർക്കവിടെ ചെയ്യാനുണ്ടാവുക, ഏത് ജോലിയെ സംബന്ധിച്ചാണ്, സ്വർഗത്തിൽ ചെയ്യുന്ന എന്ത് ജോലിയെ സംബന്ധിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഇമാം ഷെയ്ഖ് സഅദി റഹ്മഹു

0: ഇസ്ലാം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്, ഫി ഷോഗലിൻ മുഫക്കിഹിൽ നഫ്സ്, മനസ്സിന് സന്തോഷം പകരുന്ന, മുലിദ്ദില്ലഹ, മനസ്സിന് ആനന്ദം പകരുന്ന, വത്തലദ്ദുഹുൽ വതുലിദ്ദുഹുൽ അയൂൻ, കണ്ണുകൾക്ക് വളരെയധികം നയനമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ കൺകുളിർമ നൽകുന്ന, സന്തോഷം പകരുന്ന പ്രവർത്തനങ്ങളായിരിക്കും. മറ്റു അമലുകളുടെ ലോകം ഇതാണ്. സ്വർഗത്തിലാണോ നമസ്കാരം? അല്ല, നമസ്കരിക്കേണ്ട ലോകം ദുനിയാവാണ്, നോമ്പെടുക്കേണ്ട ലോകം ദുനിയാവാണ്, ഹജ്ജ് നിർവഹിക്കേണ്ട ദൈഹിക ജീവിതത്തിലാണ്, സകാത്തും ദാനധർമ്മങ്ങളും നിർവഹിക്കേണ്ടത് ഇവിടെയാണ്, മറ്റു പല പല കർമ്മങ്ങളുടെ ലോകമിതാണ്. കുടുംബത്തെ നോക്കണം, മക്കളെ നോക്കണം, മാതാപിതാക്കളെ പരിഗണിക്കണം, അയൽവാസികളോട് ആ നിലക്ക് നന്മ ചെയ്യണം, സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തോട് ആ രൂപത്തിൽ പെരുമാറണം, ഇങ്ങനെ ധാരാളം സംഗതികൾ. ഇതൊന്നും പരലോകത്തില്ല. പിന്നെ പരലോകത്തുള്ള ജോലി എന്ത് എന്ന് ചോദിച്ചാൽ അവിടെ സുഖാനുഭവങ്ങളിൽ മുഴുകുക, മനസ്സിന് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, കണ്ണിന് ആനന്ദം പകരുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും അവർ ഉണ്ടാവുക. അഥവാ അവർ അവരുടെ ഇണകളോടൊപ്പം രസിച്ചും രമിച്ചും ജീവിക്കുകയായിരിക്കും ചെയ്യുന്നത്. അവർക്കവിടെ സുഭിക്ഷമായി ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എത്ര കഴിച്ചാലും മതിവരാത്ത, ഒന്നിനും രുചിക്കുറവില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് പഴവർഗ്ഗങ്ങൾ ആസ്വദിച്ച് അവിടുത്തെ മദ്യം രുചിച്ച് അവിടുത്തെ അതല്ലാത്ത എല്ലാ വിധത്തിലുള്ള കാഴ്ചകളും കണ്ട് രസിച്ച്, അതാണ് അവരുടെ ജോലി. അതല്ലാതെ ഇവിടുത്തതുപോലെ രാവിലെ എഴുന്നേൽക്കണം, പ്രഭാതകർമ്മങ്ങൾ ചെയ്യണം, അതുപോലും അവിടെയില്ല. അല്ലേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചതെന്താ? അവർ അവിടെ ലായബൂലൂൻ, അവർക്കവിടെ മൂത്രവിസർജനം നടത്തേണ്ടതില്ല. വലയ തൊഹായിത്തൂൻ, അവർക്കവിടെ മലവിസർജനം നടത്തേണ്ടതില്ല. അവർക്കവിടെ തുപ്പുക പോലും വേണ്ട. സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തുപ്പുക എന്ന വായിക്കകത്തുള്ളത് തുപ്പിക്കളയുക എന്ന വളരെ നിസാരമായിട്ടുള്ള ഒരു പ്രവർത്തനം പോലും സ്വർഗലോകത്തിൽ ആവശ്യമില്ല. അത്ര സുഖകരമായ, ന്യൂനതകളില്ലാത്ത, പരിമിതികളില്ലാത്ത, പരിധികളില്ലാത്ത, ഏതെങ്കിലും നിലക്ക് കാണാനോ കേൾക്കാനോ ഇഷ്ടപ്പെടാത്ത ഒരു വസ്തു പോലുമില്ലാത്ത ലോകത്ത് എല്ലാ വിധത്തിലുമുള്ള സുഖാനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, സുഖമനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ജോലിയാണ് അവിടെ ചെയ്യാനുള്ളത്. അതാണ് ഫീ ശുഗലിൻ ഫാക്കിഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവർ അവിടുത്തെ കന്യകളോടൊത്ത് സല്ലപിച്ചിരിക്കുകയായിരിക്കും എന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, സ്വർഗം അങ്ങനത്തൊരു ലോകമാണ്. സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അവൻ നൽകുന്ന സന്തോഷത്തിൻ്റെ ലോകമാണ്, അനുഗ്രഹത്തിൻ്റെ ലോകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ അനശ്വരമായ ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് സംഗതികൾ അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അതിനെ ലക്ഷ്യം വെച്ച് ഇവിടുത്തെ ജീവിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ആ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള ഒരു കഠിനാധ്വാനം നിർവഹിക്കുകയാണെങ്കിൽ ശരിക്കും അതല്ലേ ബുദ്ധിപരമായ ജീവിതം? അതിന് നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്ന ചിന്തക്ക് വളരെ പ്രസക്തിയുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. തൊട്ടടുത്ത ആയത്തൊന്ന് ശ്രദ്ധിക്കുക. ഹും, അവർ. ആരാണ് അവർ? അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിലെ ആളുകൾ. വ അസ്വാജുഹും, സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇണ. വ അസ്വാജുഹും, അവരുടെ ഇണകൾ. ഫീ ലിലാലിൻ, ലില്ല്, ലിലാൽ എന്ന് പറഞ്ഞാൽ തണൽ. അലൽ അറായിക്ക്, അരീക്കത്തുൻ, അറായിക്ക് എന്ന് പറഞ്ഞാൽ സോഫകൾ, ചാരുകസേരകൾ. മുത്തക്കിഊൻ, അതിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. വാക്കുകളുടെ അർത്ഥം എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഹും, അവർ. വ അസ്വാജുഹും, സൗജുൻ എന്നാണ് അതിൻ്റെ ഏകവചനം. അസ്വാജ്, ഇണകൾ. അവരും അവരുടെ ഇണകളും. ഫീ ലിലാലിൻ, തണലുകളിൽ. അലൽ അറായിക്കി, സോഫകളിൽ. മുത്തക്കി ഊൻ, ചാരിയിരിക്കുന്നവരായിരിക്കും. അലങ്കൃതമായ തണലുകളിൽ സംവിധാനിച്ചു വെച്ച, ചാരുകസേരകളിൽ, സോഫകളിൽ അങ്ങനെ ചാരിയിരിക്കുന്ന, ഒരവസ്ഥയായിരിക്കും സ്വർഗാവകാശികൾക്കും അവരുടെ ഇണകൾക്കും ഉണ്ടാവുക എന്ന് വിശുദ്ധുർവൻ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിവിടെ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഒരു മനുഷ്യനോട് ജീവിതത്തിരക്കുകളെക്കുറിച്ച് ചോദിച്ചാൽ എന്താ പറയേണ്ടാവുക? എല്ലാ ജോലിയും കഴിഞ്ഞ് എന്നാണാവോ ഒന്ന് സുഖമായി വീട്ടിലൊന്ന് ഒഴിഞ്ഞിരിക്കാൻ കൂടുക. ഒഴിഞ്ഞ് ഇരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ലോകത്ത് ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ജോലി ചെയ്യാനുള്ള മടി കൊണ്ടല്ല, മറിച്ച് എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് വിമുക്തനായി മനസ്സമാധാനത്തോടുകൂടി മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന മറ്റെല്ലാവിധ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാറി ഒരു മാനസികമായ ഉല്ലാസത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അതിവിടെ സാധ്യമാകുമോ? ഒരിക്കലുമില്ല. പിന്നെ അതെവിടെയാണ് സാധ്യമാവുക? അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, സമാധാനം നഷ്ടപ്പെടുന്ന, സന്തോഷം കളയുന്ന ഒരു വിധത്തിലുള്ള ഒരു സാഹചര്യവുമില്ലാത്ത, പൂർണ്ണമായും മനസ്സിന് സന്തോഷം മാത്രം, കണ്ണിന് ആനന്ദം മാത്രം പ്രദാനം ചെയ്യുന്ന, കാതിന് സന്തോഷം മാത്രം പ്രദാനം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇരുത്വവും വിശ്രമവുമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തകിഊൻ. അവരും അവരുടെ ഇണകളും ആ സോഫകളിൽ, അതിൻ്റെ ചാരുകസേരകളിൽ, തണലുകളിൽ അങ്ങനെ ചാരിയിരിക്കുന്നവരായിരിക്കും. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പരലോകവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും മനുഷ്യര് മനസ്സിലാകുന്ന മനുഷ്യൻ്റെ ഭാഷയിലുള്ള ചില വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. അല്ലേ, മല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് എന്നാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്നത്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെയും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കാത്തത്. സ്വർഗം, സ്വർഗത്തിലെ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ സോഫകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ തണലുകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ഇണകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ സന്തോഷമെന്ന് പറഞ്ഞാൽ, അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണുന്ന പഴങ്ങളല്ല, ഇവിടെ കാണുന്ന ഇണകളല്ല, ഇവിടെ കാണുന്ന വീടുകളല്ല, ഇവിടെ കാണുന്ന പുഴകളല്ല, ഇവിടെ കാണുന്ന തോട്ടങ്ങളല്ല, ഇവിടെ കാണുന്ന മറ്റേതെങ്കിലും സൗകര്യങ്ങളല്ല. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു നമ്മോട് സംവദിക്കുന്നു എന്ന് മാത്രം. ഖുർആൻ വിശദീകരിച്ചതുപോലെ, പ്രവാചകന്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതുപോലെ, ഒരിക്കലും വിശദീകരിക്കാനാവാത്ത, ഒരിക്കലും വർണ്ണിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യൻ്റെയും ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത അങ്ങനത്തെ ഒരു സംവിധാനങ്ങളാണ്, ലോകമാണ്, സൗകര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ഈ രണ്ട് ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗത്തിൻ്റെ ആളുകൾ, അല്യവും ഇന്നേ ദിവസം, അഥവാ പരലോകത്ത്, സ്വർഗത്തിൽ, ഫീ ശുഗലിൻ ഫാക്കിഹൂൻ, അവർ ജോലികളിൽ സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്. ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തകിഊൻ, തണലുകളിൽ, സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ആയത്ത് ഒരു തവണ കൂടെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك في ظلال على الأرائك متكئون. اللهم صل على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.
1: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ സൂറത്ത് യാസീനിലെ ഏതാനും വചനങ്ങൾ പഠിപ്പിച്ചത് നിഷാദ് സലഫി.

0: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
2: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനി പരിപാടിയിൽ സൂറത്ത് യൂസുഫിലെ 41 മുതൽ 45 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും.
3: വചനം 41. യാ സ്വാഹിബൈ, രണ്ട് ചങ്ങാതിമാരെ, അസ്ജിന് കാരാഗൃഹത്തിൻ്റെ, അമ്മ അഹദുക്കുമാ, എന്നാൽ നിങ്ങളിലൊരാൾ, ഫയസ്കി, അവൻ കുടിപ്പിക്കും, റബ്ബഹു അവൻ്റെ യജമാനന്, ഖംറ കള്ള്, അമ്മൽ ആഹറു എന്നാൽ മറ്റവനാകട്ടെ ഫയുസ്ലബു അവൻ ക്രൂശിക്കപ്പെടും അഥവാ കുരിശിലിടപ്പെടും ഫതഅക്കുലു എന്നിട്ട് തിന്നും അത്വൈറു പക്ഷികൾ മിർറസിഹി അവൻ്റെ തലയിൽ നിന്ന് ഖുദിയ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അൽ അമ്രുല്ലദി യാതൊരു കാര്യം ഫീഹി അതിൽ തസ്തഫ്തിയാൻ നിങ്ങൾ രണ്ടാളും വിധി തേടുന്നു.

0: തടവിലെ രണ്ട് ചങ്ങാതിമാരെ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ തന്റെ യജമാനന് കള്ളു കുടിക്കുവാൻ കൊടുക്കും, എന്നാൽ മറ്റവനാകട്ടെ അവൻ ക്രൂശിക്കപ്പെടും, എന്നിട്ട് അവന്റെ തലയിൽ നിന്നും പറവകൾ തിന്നുന്നതാണ്. യാതൊരു കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും വിധിയന്വേഷിച്ചു കൊണ്ടിരുന്നുവോ അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ അതിൽ ഇനി മാറ്റമുണ്ടാകുകയില്ല.
1: മുന്തിരിയിൽ നിന്ന് കള്ളെടുക്കുന്നതായി സ്വപ്നം കണ്ടവൻ അവന്റെ ജോലിയിൽ തുടരത്തക്കവണ്ണം കാരാഗ്രഹത്തിൽ നിന്ന് വിമുക്തനാകുമെന്നും തലയിൽ അപ്പം വഹിച്ചുകൊണ്ടിരിക്കെ അതിൽ നിന്ന് പക്ഷികൾ തിന്നുന്നതായി കണ്ടവൻ കൊല്ലപ്പെടുകയും കുരിശിൽ തറക്കപ്പെടുകയും ചെയ്യുമെന്നും യൂസുഫ് അലൈഹിസലാം അവരുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകി. രണ്ടുപേരെയും വേർതിരിച്ച് ഇന്നിന്നവന്റെ സ്വപ്ന വ്യാഖ്യാനമെന്ന് പറയാതിരുന്നത് അവരിൽ രണ്ടാമത്തവനെ പെട്ടെന്ന് അലോസരപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയായിരിക്കാം. വാസ്തവം അള്ളാഹുവിനറിയാം. ഈ വ്യാഖ്യാനം കേവലം ഊഹത്തെയോ അനുമാനത്തെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണെന്നും അതിൽ മാറ്റം സംഭവിക്കുകയില്ലെന്നും അദ്ദേഹം അവരെ അറിയിച്ചു. ഈ രണ്ട് കൂട്ടുകാരെയും തൗഹീദിലേക്ക് യൂസുഫ് അലൈഹിസലാം ക്ഷണിച്ച വിവരമെന്നും ബൈബിളിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ല. അവരുടെ സ്വപ്നങ്ങൾ കുറെ കൂടി വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട് താനും. ഒന്നാമത്തവന്റെ സ്വപ്നവ്യാഖ്യാനത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവന് തടവിൽ രക്ഷ കിട്ടുമെന്നും രണ്ടാമത്തവന്റെ വ്യാഖ്യാനത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടുമെന്നും പ്രസ്താവിച്ചിരിക്കുന്നു.
2: വചനം 42. വഖാല, അദ്ദേഹം പറയുകയും ചെയ്തു. ലില്ലദി ദന്ന, അദ്ദേഹം വിചാരിച്ചവനോട്. അന്നഹു നാജിൻ, അവൻ രക്ഷപ്പെടുന്നവനാണെന്ന്. മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്ന്. ഉദ്ഖുർനീ, നീ എന്നെ ഓർക്കണം, അഥവാ എന്നെക്കുറിച്ച് പറയണം. ഇന്ദ റബ്ബിക, നിന്റെ യജമാനന്റെ അടുക്കൽ. ഫഅൻസാഹു, എന്നാൽ അവനെ മറപ്പിച്ചു. അശ്ശൈത്വാനു, പിശാജ്. ദിക്ര റബ്ബിഹി, അവന്റെ യജമാനനോട് പറയുന്നത്. ഫലബിസ, അങ്ങനെ അദ്ദേഹം കടിഞ്ഞുകൂടി. ഫിസ്സിജിനി, കാരാഗൃഹത്തിൽ. ബിദ്അ, ഏതാനും. സിനീൻ, കൊല്ലങ്ങൾ.

0: فلبث في السجن بضع سنين.
1: ആ രണ്ടു പേരിൽ നിന്ന് രക്ഷപ്പെടുന്നവനെന്ന് താൻ വിചാരിച്ചവനോട് അദ്ദേഹം പറയുകയും ചെയ്തു, നിന്റെ യജമാനന്റെ അടുക്കൽ നീ എന്നെപ്പറ്റി പ്രസ്താവിക്കണം. എന്നാൽ അവന്റെ യജമാനനോട് പ്രസ്താവിക്കുവാൻ അവനെ പിശാച്ച് മറപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ അദ്ദേഹം തടവിൽ താമസിച്ചു.
2: തടവിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അദ്ദേഹം കരുതിയ ആൾ ഒന്നാമത്തവൻ തന്നെ. അവൻ വിമുക്തനായി വീണ്ടും രാജാവിന് പാനീയം നൽകുന്ന ജോലിയിൽ പ്രവേശിക്കുകയും രാജാവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിരപരാധിയായി തടവിൽ കഴിയുന്ന തന്നെപ്പറ്റി രാജാവിനെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് യൂസുഫ് നബി അലൈഹിസലാം അവനോട് പറഞ്ഞു. പക്ഷേ അവനത് മറന്നുപോയി. താഴെ പ്രസ്താവിക്കുന്നതുപോലെ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക സന്ദർഭം നേരിട്ടപ്പോൾ മാത്രമേ അക്കാര്യം അവന് ഓർമ്മ വന്നുള്ളൂ. അതുവരേക്കും അദ്ദേഹം തടവിൽ കഴിയേണ്ടി വന്നു. ബിളോ എന്ന വാക്ക് ഒരു നിശ്ചിത എണ്ണത്തെ കുറിക്കുന്നില്ല. മിക്കവാറും 3 മുതൽ 7 വരെയും ചിലപ്പോൾ 2 മുതൽ 9 വരെയുമുള്ള എണ്ണത്തിലാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. ചില്ലറ, ഏതാനും, സ്വൽപ്പം, ശകലം എന്നൊക്കെ സന്ദർഭം പോലെ അതിന് അർത്ഥം നൽകപ്പെടാം. യൂസുഫ് നബി അലൈഹിസലാം തടവിൽ 7 കൊല്ലം താമസിച്ചുവെന്നാണ് അധികം ആളുകളും പറഞ്ഞു കാണുന്നത്. അള്ളാഹുവിനറിയാം. തന്നെപ്പറ്റി രാജാവിനെ ഓർമ്മിപ്പിക്കുവാൻ യൂസുഫ് നബി അലൈഹിസലാം അവനോട് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമല്ല, തടവിലായിരുന്ന കാലത്ത് രണ്ടുപേരും തമ്മിൽ തടവിൽ വെച്ചുണ്ടായ പ്രത്യേക ബന്ധം നോക്കുമ്പോഴും അവൻ അക്കാര്യം പ്രത്യേകം ഓർമ്മ വെച്ചിരിക്കേണ്ടതാണല്ലോ. എന്നിട്ടും ഒരു നീണ്ട കാലത്തോളം അത് മറന്നുപോകുകയും ഒരു കാരണം നേരിട്ടപ്പോൾ മാത്രം ഓർമ്മ വരികയുമാണുണ്ടായത്. അപ്പോൾ ആ മറവിയിൽ പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രേരണ കൂടി ഉണ്ടായിരിക്കും. നല്ല കാര്യങ്ങൾക്കും നല്ല ആളുകൾക്കുമെതിരായി മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തുക പിശാചിന്റെ ജോലിയാണല്ലോ. അവൻ മറന്നുപോയി എന്നോ മറ്റോ പറയാതെ അവനെ പിശാജ് മറപ്പിച്ചു, ഫഅൻസാഹു ഷൈത്വാൻ എന്നുള്ള പ്രയോഗം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യം വേണ്ടുന്ന സമയത്ത് ഓർമ്മ വരാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രയോഗം കാണപ്പെടുക. ഇതുപോലെ ഒരവസരത്തിൽ യൂഷാ നബി അലൈഹിസലാമയും പറഞ്ഞതായി 18:63 കാണാവുന്നതാണ്.
0: വചനം 43. വഖാല, പറഞ്ഞു, അൽ മലിഖു, രാജാവ്, ഇന്നി അറാ, ഞാൻ കാണുന്നു, സബഅ, 7 ബഖറാത്തിൻ, പശുക്കളെ, സിമാനിൻ, കൊഴുത്ത അഥവാ തടിച്ച, യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു, സബഉൻ, 7 എണ്ണം, ഇജാഫുൻ, മെലിന്ന, വസബഅ, 7 എണ്ണവും, സുംബുലാത്തിൻ, കതിരുകൾ, ഖുദ്രിൻ, പച്ചയായ, വഉഖറ, വേറെയും 7, യാബിസാത്തിൻ, ഉണങ്ങിയ. യാ അയ്യുഹൽ മലഉ, ഹേ പ്രധാനികളെ, അഫ്തൂനി, എനിക്ക് നിങ്ങൾ വിധി തരുവിൻ, ഫീ റുയായ, എൻ്റെ സ്വപ്നക്കാഴ്ചയിൽ, ഇങ്കുന്തും, നിങ്ങളാണെങ്കിൽ, ലിർ റുയ, സ്വപ്നത്തിന്, തഅബുറൂൻ, വ്യാഖ്യാനം നൽകുന്നവർ.

0: രാജാവ് പറഞ്ഞു, ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. ഏഴ് പച്ച ധാന്യക്കതിരുകളും വേറെ ഏഴ് ഉണങ്ങിയവയും കാണുന്നു. ഹേ പ്രധാനികളെ, എന്റെ ഈ സ്വപ്നത്തിൽ നിങ്ങൾ എനിക്കൊരു വിധി തരുവിൻ. നിങ്ങൾ സ്വപ്നത്തിന് വ്യാഖ്യാനം അഥവാ പൊരുൾ വിവരിക്കുന്നവരാണെങ്കിൽ.
1: വചനം 44. കാലു, അവർ പറഞ്ഞു, അദ്ഗാസു, കലർപ്പുകളാണ്. അഹ്ലാമിൻ, പേക്കിനാവുകളുടെ. വമാ നഹ്നു, ഞങ്ങളല്ല താനും. ബിതഅ്‌വീലി, വ്യാഖ്യാനത്തെപ്പറ്റി. അൽ അഹ്ലാമി, പേക്കിനാവുകളുടെ. ബിആലിമീൻ, അറിയുന്നവർ.
2: قالوا أضغاث أحلام وما نحن بتأويل الأحلام بعالمين.
0: അവർ പറഞ്ഞു, പേക്കിനാവുകളുടെ മിശ്രങ്ങളാണ് അത്, ഞങ്ങൾ പേക്കിനാവുകളുടെ വ്യാഖ്യാനത്തെപ്പറ്റി അറിയുന്നവരുമല്ല.
1: വചനം 45. വഖാല, പറഞ്ഞു, അല്ലദീ നജ, രക്ഷപ്പെട്ടവൻ. മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്ന്. വദ്ദക്കറ, അവൻ ഓർക്കുകയും ചെയ്തു. ബഅദ ഉമ്മത്തിൻ, ഒരു കാലയളവിനു ശേഷം. അന ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ബിതഅ്‌വീലിഹി, അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി. ഫഅർസിലൂൻ, ആകയാൽ എന്നെ നിങ്ങൾ അയക്കുവിൻ.

0: ആ രണ്ട് പേരിൽ നിന്ന് രക്ഷപ്പെട്ടവൻ പറഞ്ഞു, ഒരു നീണ്ട കാലയളവിനു ശേഷം അവൻ ഓർമ്മ വരികയും ചെയ്തു. അതിന്റെ വ്യാഖ്യാനത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ആകയാൽ അതിന് എന്നെ നിങ്ങൾ അയക്കുവീൻ, അഥവാ ഞാൻ പോയി വരട്ടെ.
1: രാജാവിന്റെ പാനീയ കാര്യസ്ഥൻ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പഴയ ജോലി തുടരുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഗൗനിക്കപ്പെടാതെ തടവിലും കഴിയുന്നു. കൊല്ലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഒരിക്കൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു. തടിച്ചുകൊഴുത്ത ഏഴ് പശുക്കളെ മെലിഞ്ഞു ശോഷിച്ച ഏഴു പശുക്കൾ തിന്നുന്നതും ഏഴുവീതം പച്ചയായ ധാന്യക്കതിരുകളും ഉണങ്ങിയ കതിരുകളും, ഇതായിരുന്നു സ്വപ്നം. സ്വപ്ന വ്യാഖ്യാന വിദഗ്ധരായ പലരെയും വിളിച്ചുവരുത്തി തന്റെ സ്വപ്നത്തിന്റെ പൊരുൾ പറയുവാൻ രാജാവ് ആവശ്യപ്പെട്ടു. ആർക്കും വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. പല പേക്കിനാവുകൾ കൂടിച്ചേർന്നതാണ് ഈ സ്വപ്നം. ഇത്തരം കിനാവുകൾക്കൊന്നും വ്യാഖ്യാനം പറയുവാൻ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നായിരുന്നു അവരുടെ മറുപടി. രാജസ്വപ്നമായതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുക സ്വാഭാവികമാണല്ലോ. ഈ സന്ദർഭത്തിലാണ് മുമ്പ് തടവിൽ നിന്ന് പോരുമ്പോൾ തന്റെ കാര്യം ഓർമ്മിപ്പിക്കുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഏൽപ്പിച്ചിരുന്നവന് മുമ്പ് കഴിഞ്ഞ ആ പഴയ വർത്തമാനങ്ങൾ ഓർമ്മ വരുന്നത്. ആ കാര്യം ഞാൻ നിവർത്തിച്ചു തരാം. ജയിലിലുണ്ട് സ്വപ്നവ്യാഖ്യാനം ശരിക്കും അറിയാവുന്ന ഒരു മാന്യൻ. എന്നെ പറഞ്ഞേക്കുന്ന പക്ഷം ഞാൻ പോയി ചോദിച്ചറിഞ്ഞു വരാം എന്ന് അവൻ അറിയിച്ചു. സമുദായം എന്ന് അർത്ഥം പറയപ്പെടാറുള്ള ഉമ്മത്ത് എന്ന പദത്തിന് വേറെയും അർത്ഥങ്ങൾ വരുമെന്നും അവയിലൊന്നാണ് കാലയളവ് അഥവാ കുറേ കാലം എന്നും സൂറത്ത് ഹൂദ് എട്ടാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ മുമ്പ് നാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ. ഈ അർത്ഥത്തിലാണ് അതിവിടെയുള്ളത്.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
6: പഠനം. എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന,
7: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
5: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: يعمهون.
1: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ, വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
3: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജ്ർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, tune to reality.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ 57 മുതൽ 77 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ഗാംദി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ അടുത്തതായി പ്രക്ഷേപണം ചെയ്യുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസ് 54 മുതൽ അവസാനം വരെയും സൂറത്ത് ഹൂദ് തുടക്കം മുതൽ 83 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിൽ നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: വലൗ അന്ന ലികുല്ലി നഫ്സിൻ ളമത് മാ ഫിൽ അർദി ലഫ്തദത് ബിഹി

وإلى ثمود أخاهم صالحا قال يا قوم

ولا تمسوها بسوء فيأخذكم عذاب قريب.

0: هود مسومة عند ربك وما هي من الظالمين ببعيد.
1: الله الله الله الله
2: الله لا إله إلا هو له الأسماء الحسنى. അള്ളാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
6: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മഅരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാർക്ക് ബിൻ ഉമർ.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയായി വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്ത് നൂഹ് 25-ാമത്തെ ആയത്താണ് ഇനി. مما خطيئاتهم أغرقوا وأدخلوا نارا فلم يجدوا لهم من دون الله أنصارا من دون الله أنصارا അതും നൂഹ് റബ്ബി കൊണ്ട് അതാ നൂഹൻ തൻവിന് ശേഷം റ ആണ്. ഇതാം ബിലാവുന്ന ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ല ഫാജിറൻ കഫാറ റബ്ബി ഗ്ഫിർ ലി വലി വാലിദയ്യ വലി മൻ ദഖല വലി മൻ ദഖല. നൂനസാക്കിനു ശേഷം ദാല് ഇതാം ഇഖ്ഫ ആണ്. നിയമം നന്നായിട്ട് മണിക്കുക. വലിമൻ ദഖല വൈത്യ മുഅ്മിനം വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വലാ തസ്ദി ളാലിമീന ഇല്ലാ തബാറ. സൂറത്ത് അവസാനിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മിമ്മ ഖതിയാത്തിയും അവിടുന്നല്ലേ. مما خطيئاتهم أغرقوا فأدخلوا ناراً

فأدخلوا نارا فلم يجدوا لهم من دون الله

റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈത്തിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീൻ.

ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات

0: في يوم كان مقداره 50,000 سنة
1: في يوم كان مقداره 50,000 سنة
0: فاصبر صبرا جميلا
1: فاصبر صبرا جميلا
0: وآخر دعوانا أن الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹ് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളും സൂറ മആരിജ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുമാണ്. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഒമർ.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിൽ അബ്ദുശുക്കൂർ നമുക്കായി ക്ലാസ് എടുക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്താണ് ഇൻഷാഅല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസ്സുകൾ കേൾക്കണം, പഠിക്കണം ഇൻഷാഅല്ലാഹ്. 21-ാമത്തെ ആയത്ത്.
7: لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
6: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ലൗ അൻസൽന, അൻസൽന സാക്കിനായ നൂനു ശേഷം സ, ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ് സ. ഇവിടെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം. അൻസൽന
7: ഹാദൽ ഖുർആന, ഹാദ
6: തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹാഇൻ്റെ മഖ്റജ് ശ്രദ്ധിച്ചുകൊണ്ട് അത് ഉച്ചരിക്കണം. ഹാദ, അതുപോലെ തന്നെ ദാല, ഹാസൽ ഖുർആന അല്ല ഹാദൽ. അൽ ഖുർആന, ഖുർആന ഖുർആന എന്ന് ഓതിപ്പോവരുത്. അൽ ഖുർആന, അൽ ഖുർആന.
7: അലാ ജബലിൽ റഅയ്തഹു, അലാ
6: ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്.
7: അലാ ജബലിൽ റഅയ്തഹു, ജബലിൻ, ജബലിൻ
6: തൻവീൻ ശേഷം ലാം ഇദ്ഗാം ബിലാഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം.
7: ജബലിൽ റഅയ്തഹു,
6: അതുപോലെ തന്നെ ലറഅയ്തഹു, ലറഅയ്തഹു എന്ന് റായിനെ ഇങ്ങനെ പരത്തിയിട്ടല്ല പറയേണ്ടത്, അതിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
7: ലറ, ലറ, ലറഅയ്തഹു. ഖാശിഅം മുതസദ്ദിഅ, ഖാശിഅ
6: അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖാശിഅ,
7: മുതസദ്ദിഅ
6: എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ മുതസദ്ദിഅ, ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ
7: ഖാശിഅം മുതസദ്ദിഅൻ,
6: തൻവീന് ശേഷം മീമാണ്. മുതസദ്ദിഅമ്മിൻ, ഇവിടെയും തൻവീന് ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
7: ലറഅയ്തഹു ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശ്യതില്ലാഹ്.
6: ഇവിടെയൊക്കെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം.
7: ഖാശിഅം മുതസദ്ദിഅമ്മിൻ,
6: ഇങ്ങനെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
7: മിൻ ഖശ്യതില്ലാ,
6: മിൻ ഖ സാക്കിന നൂനു ശേഷം ഖ ആണ്, നൂനിനെ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം.
7: മിൻ ഖ, മിൻ ഖശ്യതില്ലാ, മിൻ ഖശ്യതില്ലാ, ഇല്ല,
6: മിൻ ഖശ്യതില്ലാ. ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യാം.
7: വതിൽക്കൽ അംസാലു, വതിൽക്കൽ അംസാൽ, വതിൽക്കൽ അംസാലു നദ്രിബുഹ,
6: അംസാലു, അംസാൽ അല്ല, സീനല്ല, ഫ ആണ്. ഫ ഉച്ചരിക്കുമ്പോൾ
7: നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അഥവാ മുൻപല്ലുകൾക്കിരുനിരകൾക്കിടയിലൂടെ അല്പം നേരിയ തോതിൽ പുറത്തോട്ട് വരണം. എംസാലു, ദാലിനേക്കാൾ കൂടുതൽ. എംസാൽ, അംസാൽ എന്ന് ഒരിക്കലും മുതി പോകരുത്. വതിൽക്കൽ എംസാലു നദ്രിബുഹ, നദ്രിബുഹ, നമ്മൾ നദ്രിബുഹ എന്നാണ് സാധാരണ ഓതി പോവുക. ദാദിൻ്റെ ഉച്ചാരണം, നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആയിരിക്കണം. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗ വണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുകയും വേണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദോദ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ്. നദ്രിബുഹ, നദ്രിബുഹ. വതിൽക്കൽ അംസാലു നദ്രിബുഹ, നദ്രിബുഹ ലിന്നാസി. നൂണിൻ്റെ ശബ്ദമുണ്ട്, മണിക്കണം. ലിന്നാസി ലഅല്ലഹും, ലഅല്ലഹും, ലഅല്ലഹും അല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ലഅല്ലഹും യതഫക്കറൂൻ, യതഫക്കറൂൻ, ലഅല്ലഹും യതഫക്കറൂൻ. അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂനാണ്. യതഫക്കറൂൻ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാം. മദ് ആരദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നൂനിന് സുക്കൂൻ വരുന്നത്. യതഫക്കറൂന എന്നുള്ളത് യതഫക്കറൂൻ നിർത്തുമ്പോൾ നൂനിന് സുക്കൂൻ വരുന്നു. അതുകൊണ്ട് മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ വന്നാൽ 6 ഹർക്കത്ത് വരെ നീട്ടാം. അതാണത് മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാ ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.
8: لو لو أنزلنا هذا القرآن على جبل لرأيته خاشعا لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
7: സൂറ ഹശ്റിലെ 21-ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഹഷ്റിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
9: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുരിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
10: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
9: അതെ,
10: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
9: അതെ,
10: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതൈകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
9: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൻ്റെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് സുദ്ദീഖ് അൽ മിൻഷാവി.
1: വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന്.

0: ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെ പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: رحمته والظالمين أعد لهم عذابا أليما.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 29. യൂസുഫു, യൂസുഫേ, ആരിദ്, നീ തിരിഞ്ഞുകളയുക അഥവാ അവഗണിച്ചേക്കുക. അൻഹാദ, ഇതിനെപ്പറ്റി. വസ്തഗ്ഫിരി, പെണ്ണെ നീ പാപമോചനം തേടുകയും ചെയ്യുക. ലിതം

0: അഥവാ അബദ്ധക്കാരിൽപ്പെട്ടവൾ.
1: യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബിക് ഇന്നക കുന്തി മിനൽ ഖാത്തിഇൻ.
2: യൂസുഫ്, നീ ഇതിനെപ്പറ്റി അവഗണിച്ചേക്കുക. സുലൈഖ, നീ നിന്റെ പാപത്തിന് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും നീ തെറ്റുകാരിൽപ്പെട്ടവളായിരിക്കുന്നു.
3: രണ്ടുപേരുടെയും മൊഴിയിൽ അവനവന്റെ നിരപരാധിത്വവും മറ്റേയാളുടെ മേലുള്ള ആരോപണവും ഉള്ളതുകൊണ്ട് ഒരാളുടെ മേൽ കുറ്റം ചുമത്തുവാൻ എന്തെങ്കിലും തെളിവ് വേണമല്ലോ. സ്ത്രീയുടെ സ്വന്തക്കാരിൽ നിന്ന് തന്നെ ഒരാൾ മുമ്പോട്ട് വന്നു. അവൻ അവളെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ മുൻവശവും അവൾ അവനെ പിടികൂടാൻ ചെന്നതാണെങ്കിൽ കുപ്പായത്തിന്റെ പിൻവശവുമായിരിക്കും കീറിയിരിക്കുക എന്ന് പറഞ്ഞു. നിഷ്പക്ഷമായ ഒരു തെളിവ് സമർപ്പണമാണല്ലോ ഇത്. നോക്കുമ്പോൾ കുപ്പായം കീറിയിരിക്കുന്നത് പിൻഭാഗത്തായിരുന്നു. ഇതിൽ നിന്ന് കാര്യം വെളിക്കുവന്നു. അസീസ് അവൾക്കു നേരെ ക്ഷോഭിച്ച് ശണ്ട കൂടുവാനോ കയർക്കുവാനോ മുതിരാതെ വിഷയം കൈകാര്യം ചെയ്തു. ഉപായവും സൂത്രവും പ്രയോഗിച്ച് തടിതപ്പുകയും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നത് സ്ത്രീകൾക്ക് പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. അതിൽ നിങ്ങൾക്ക് വലിയ സാമർഥ്യം തന്നെയുണ്ട്. അതിൽപ്പെട്ടതാണിതും എന്ന് പറഞ്ഞ് കുറ്റം ഭാര്യയുടേത് തന്നെയാണെന്നും സ്ഥാപിച്ചു. മേലിൽ ഇതിനെ തുടർന്ന് അനിഷ്ടകരമോ അപമാനകരമോ ആയ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അവളുടെ പക്കൽ വന്നുപോയ ഈ കൃത്യത്തെ കേവലം നിസാരമാക്കി അവഗണിച്ചു കളയണമെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമയെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അന്തരീക്ഷം ശാന്തമാക്കിയ ശേഷം, നിന്റെ പക്കൽ തെറ്റുപറ്റിപ്പോയിട്ടുള്ളത് ഇനി നിഷേധിച്ചിട്ട് കാര്യമില്ല, പാപമോചനം തേടിക്കൊള്ളണമെന്ന് ഭാര്യയെയും ഉപദേശിച്ചു. കേസിന് തുമ്പുണ്ടാക്കുമാറ് തെളിവ് സമർപ്പിച്ച സാക്ഷി ആരായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അവളുടെ സ്വന്തക്കാരിൽപ്പെട്ട ഒരു സാക്ഷി, ഷാഹിദുമിൻ അഹ്ലിഹ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വന്തത്തിൽപ്പെട്ടവർ കക്ഷിക്ക് ഗുണകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുമ്പോൾ അതിൽ സംശയിക്കപ്പെടാമെങ്കിലും ദോഷകരമായി തീരുന്ന തെളിവ് കൊണ്ടുവരുന്നത് കൂടുതൽ വിശ്വസനീയമായിരിക്കുമല്ലോ. ഈ വിശേഷണത്തിൽ ആ സൂചന അടങ്ങിയിരിക്കുന്നതായി കാണാം. ആ സാക്ഷി അവളുടെ വീട്ടിലോ കുടുംബത്തിലോ പെട്ട ആളായിരുന്നുവെന്നും ഒരു ചെറിയ ശിശുവായിരുന്നുവെന്നും അല്ലെന്നുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നിനും തെളിവില്ല താനും. ചെറിയ ശിശുവായിരുന്നുവെന്ന് കാണിക്കുന്ന ഒരു ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ദുർബലമത്രേ. സാക്ഷ്യം പറഞ്ഞത് ആരായാലും ശരി, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ദുർവൃത്തരും തന്ത്രശാലികളുമാണെന്നല്ല ആ വാക്കിന്റെ താൽപ്പര്യം. സന്ദർഭത്തിൽ നിന്ന് അത് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ സുലൈഖയാണ് വാതിലടച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമയ്ക്ക് നേരെ വശീകരണ ശ്രമം നടത്തിയത്. എന്നിട്ടും പെട്ടെന്ന് ഭർത്താവിനെ കണ്ടപ്പോഴേക്കും യൂസുഫ് എന്റെ നേരെ ഇങ്ങോട്ട് വന്ന് ദുർവൃത്തിക്ക് ശ്രമം നടത്തിയതാണെന്ന് മറിച്ചാരോപിക്കുകയും അവനെ ശിക്ഷിക്കാതെ വിടരുതെന്ന് പറഞ്ഞ് അതിനെ ശക്തിപ്പെടുത്തുകയുമാണല്ലോ സുലൈഖ ചെയ്തത്. അത്രയുമല്ല, അങ്ങയുടെ വീട്ടുകാരുടെ നേരെ ഇത്തരം ദുർവൃത്തിക്ക് വരുന്നത് സാധാരണയിൽ കവിഞ്ഞ ഗൗരവം അർഹിക്കുന്നതാണെന്ന് കൂടി ധ്വനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് അല്പമായ ഒരു ആലോചനയ്ക്ക് പോലും സമയമെടുക്കാതെ ഉപായം കണ്ടെത്തുന്ന ഈ സ്ത്രീ സഹജ സ്വഭാവത്തെപ്പറ്റിയാണ് നിങ്ങളുടെ തന്ത്രം വമ്പിച്ചത് തന്നെ എന്ന് പറഞ്ഞത്. അസീസിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പാരം കീറിയ സംഭവം ബൈബിൾ സ്പർശിച്ചിട്ടില്ല. അതിൽ ഈ രംഗം വിവരിച്ചതിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നു. അതുകൊണ്ട് യജമാനന്റെ ഭാര്യ അവന്റെ മേൽ കണ്ണുവച്ചു. അവൻ സമ്മതിക്കാതിരുന്നു. അവൾ പലതും പറഞ്ഞു നോക്കി, അവൻ അനുസരിച്ചില്ല. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ അവൾ അവന്റെ വസ്ത്രം പിടിച്ചു. എന്നോടുകൂടി ശയിക്ക എന്ന് പറഞ്ഞു. അവൻ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടു പുറത്തേക്കോടി. അവൾ വീട്ടിലുള്ളവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കാൻ അവൻ അഥവാ ഭർത്താവ് ഒരു എബ്രയാനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്റെ കൂടെ ശയിക്കാൻ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചു. അവൻ വസ്ത്രം എന്റെ അടുക്കൽ ഇട്ടുപോയി. യജമാനൻ വന്നപ്പോഴും ആ വണ്ണം തന്നെ പറഞ്ഞു. യജമാനന് കോപം ജ്വലിച്ചു. അവനെ പിടിച്ചു രാജാവിന്റെ കാരാഗ്രഹത്തിലാക്കി. ഉൽപ്പത്തി 39 7 മുതൽ 21 വരെ. കാരാഗ്രഹത്തിലാക്കിയതിന് മുമ്പ് നടന്നതും തുടർന്നുള്ള വചനങ്ങളിൽ കാണുന്നതുമായ വിവരങ്ങളൊന്നും ബൈബിളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല.
0: വചനം 30. വഖാല, പറയുകയും ചെയ്തു. നിസ്വത്തുൻ, ചില സ്ത്രീകൾ. ഫിൽ മദീനത്തി, പട്ടണത്തിലുള്ള. ഇമ്രഅത്തു, സ്ത്രീ അഥവാ ഭാര്യ. അൽ അസീസി, അസീസിൻ്റെ. തുറാവിദു, വശീകരണ ശ്രമം നടത്തുന്നു. ഫതാഹ, അവളുടെ വാലിയക്കാരനോട് അഥവാ യുവാവിനോട്. അൻ നഫ്സിഹി, അവനു വേണ്ടി. അഥവാ അവനെ വശീകരിക്കുവാൻ. ഖദ് ശഗഫഹ, അവൾക്ക് ഉള്ളിൽ പൂകിയിട്ടുണ്ട് അഥവാ മനം കവർന്നിട്ടുണ്ട്. ഹുബ്ബൻ, സ്നേഹത്താൽ. ഇന്ന, നിശ്ചയമായും നാം. ലനറാഹ, അവളെ കാണുക തന്നെ ചെയ്യുന്നു. ഫീ ളലാലിൻ, വഴിപിഴവിലായി. മുബീനിൻ, വ്യക്തമായ.

0: പട്ടണത്തിലുള്ള ചില സ്ത്രീകൾ പറയുകയും ചെയ്തു, അസീസിന്റെ സ്ത്രീ അഥവാ ഭാര്യ അവളുടെ വാലിയക്കാരനെ വശീകരിക്കുവാൻ ശ്രമം നടത്തുന്നു. അവനോടുള്ള പ്രേമം അവളുടെ മനം കവർന്നിരിക്കുന്നു. നിശ്ചയമായും നാം അവളെ വ്യക്തമായ വഴിപിഴവിലായി കാണുക തന്നെ ചെയ്യുന്നു.
1: വചനം 31. ഫലമ്മാ സമിഅത്ത്, അങ്ങനെ അവൾ കേട്ടപ്പോൾ, ബിമക്കിരിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി, അർസലത്ത്, അവൾ അയച്ചു അഥവാ ആളെ അയച്ചു, ഇലൈഹിന്ന, അവരിലേക്ക്, വഅഅതദത്ത്, അവൾ ഒരുക്കുകയും ചെയ്തു, ലഹുന്ന, അവർക്ക് വേണ്ടി, മുത്തകഅൻ, ചാരിയിരിക്കത്തക്ക സദസ്സ് അല്ലെങ്കിൽ വിരുന്നു സദസ്സ്, വഅഅതത്ത്, അവൾ കൊടുക്കുകയും ചെയ്തു, കുല്ല വാഹിദത്തിൻ, എല്ലാ ഓരോരുവൾക്കും, മിൻഹുന്ന, അവരിൽ നിന്നുള്ള, സിക്കീനൻ, ഒരു കത്തി. വഖാലത്ത്, അവൾ പറയുകയും ചെയ്തു, ഉഖ്റുജ്, നീ പുറപ്പെടുക അഥവാ പ്രത്യക്ഷപ്പെടുക, അലൈഹിന്ന, അവരിൽ, ഫലമ്മാ റഅയ്നഹു, അങ്ങനെ അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ, അക്ബർനഹു, അദ്ദേഹത്തെപ്പറ്റി വിസ്മയിച്ചുപോയി, വഖത്തഅന, അവർ മുറിച്ചു കളയുകയും ചെയ്തു, ഐദിയഹുന്ന, അവരുടെ കൈകളെ, വഖുൽന, അവർ പറയുകയും ചെയ്തു, ഹാശ, പരിശുദ്ധി വാഴ്ത്തുന്നു, ലില്ലാഹി, അല്ലാഹുവിന്, മാഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ബഷറൻ, ഒരു മനുഷ്യൻ, ഇൻഹാദാ, ഇതല്ല അല്ലെങ്കിൽ ഇവനല്ല, ഇല്ലാ മലക്കുൻ, ഒരു മലക്കല്ലാതെ, കരീമുൻ, മാന്യനായ.

0: ഇസ്ലാമിന്റെ യജമാനനെ കുറിച്ചാണ് അൽ അജീസ് എന്ന് പറഞ്ഞത്. മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് അദ്ദേഹത്തിന്റെ സാക്ഷാൽ പേരല്ല. പ്രതാപശാലി, മഹാൻ, ശക്തൻ, വീര്യപ്പെട്ടവൻ, യോഗ്യൻ, ഊക്കൻ, ബഹുമാന്യൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭം പോലെ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു വാക്കാണത്. മന്ത്രിമാരെ പോലെ മേലേക്കിടയുള്ള വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് അദ്ദേഹം അന്നത്തെ രാജഭരണത്തിലെ ഉന്നതനായ ഒരാളായിരുന്നുവെന്ന് മനസ്സിലാക്കാം. അക്ബറ എന്ന ക്രിയയുടെ സാക്ഷാൽ അർത്ഥം വലുതാക്കി അഥവാ വലുതായി തോന്നി എന്നാകുന്നു. ആശ്ചര്യകരമായ വല്ലതും കണ്ട് അമ്പരപ്പും വിസ്മയവും തോന്നുമ്പോഴാണ് അത് ഉപയോഗിക്കപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥമെന്ന നിലക്ക് വിസ്മയിച്ചു എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. മുത്തക്ക് എന്ന പദത്തിന് ചാരിയിരിക്കപ്പെടാവുന്ന വസ്തു എന്നത്രേ വാക്കർത്ഥം. മെത്ത, സോഫ, തലയിണ മുതലായ വിരിപ്പ് വിധാനങ്ങളെ ഉദ്ദേശിച്ചാണ് അത് സാധാരണ പറയപ്പെടാറുള്ളത്. അവയിൽ ഇരുന്ന് കഴിക്കപ്പെടുന്ന പഴവർഗം മുതലായ സുഖഭോജ്യ വസ്തുക്കളെ ഉദ്ദേശിച്ചും പറയപ്പെടാം. ആ സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന വിരുന്നൊരുക്കങ്ങളാണിവിടെ ഉദ്ദേശ്യം. അതിൽ കത്തികൊണ്ട് മുറിച്ച് തിന്നേണ്ടുന്ന പഴവർഗങ്ങളും ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാകുന്നു. മക്കർ എന്ന വാക്കിന് വഞ്ചന, കുതന്ത്രം, കൗശലം, തന്ത്രം, കുസൃതി എന്നിങ്ങനെ സന്ദർഭോചിതം അർത്ഥങ്ങൾ വരും. മക്രഹുന്ന, അവരുടെ കുസൃതി എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആ സ്ത്രീകൾ അവളെപ്പറ്റി കുറ്റവും ആക്ഷേപവും പറഞ്ഞതും അത് പ്രചരിപ്പിച്ചതുമാകുന്നു. ആശ്ചര്യവും അതിശയവും തോന്നുമ്പോൾ സുബ്ഹാനല്ലാഹി എന്ന് പറയാറുള്ളതുപോലെ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു വാക്കാണ് ഹാഷലില്ലാഹി എന്നതും. യൂസുഫും സുലൈഹയും തമ്മിൽ നടന്ന സംഭവം പട്ടണത്തിൽ അഥവാ ഈജിപ്തിൽ പ്രചരിച്ചു. സ്ത്രീകൾക്കിടയിൽ അഥവാ കുലീന സ്ത്രീകളിൽ പ്രത്യേകിച്ചും അതൊരു സംസാര വിഷയമായി. അസീസിന്റെ പത്നിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹതി തന്റെ അടിമച്ചെറുക്കനെ പ്രേമിക്കുന്നു. അവൾ അതിൽ ലയിച്ചുപോയിരിക്കുന്നു, അവൾ പിഴച്ചുപോയി എന്നിങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി. വിവരം സുലൈഹ അറിഞ്ഞു. അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും തന്റെ ഒഴിവ് കഴിവ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും അവൾ ഒരു സൂത്രം പ്രയോഗിച്ചു. തന്നെപ്പറ്റി ആരോപണവും കുറ്റവും പറയുന്ന സ്ത്രീകൾക്ക് കേമമായ ഒരു വിരുന്ന് സദസ്സൊരുക്കി അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി. ഭക്ഷ്യവിഭവങ്ങളുടെ കൂട്ടത്തിൽ കത്തികൊണ്ട് മുറിച്ചു തിന്നേണ്ടുന്ന പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കത്തിയെടുത്ത് മുറിച്ചു തിന്നുമ്പോൾ പെട്ടെന്ന് ആ സദസ്സിൽ ചെന്ന് പ്രത്യക്ഷപ്പെടുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാമയോട് കൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കാണേണ്ട താമസം അദ്ദേഹത്തിൻ്റെ അസാധാരണ സൗന്ദര്യവും നിരുപമമായ കോമളാകൃതിയും കണ്ട് സ്ത്രീകൾ മതിമറന്നുപോയി. അതൊരു മനുഷ്യരൂപമാണെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ആകാശത്തുനിന്ന് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ഒരു മലക്കായിരിക്കുവാനേ തരമുള്ളൂ എന്നവർ അഭിപ്രായപ്പെട്ടു. ശ്രദ്ധ മുഴുവനും യൂസുഫിലേക്ക് തിരിഞ്ഞതുകൊണ്ട് കയ്യിലുള്ള കത്തിയും പഴവർഗ്ഗങ്ങളും അവർ മറന്നുകളഞ്ഞു. യന്ത്രം കണക്കെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സ്വന്തം കൈകൾ അവർ സ്വയം ചെത്തി മുറിയാക്കിയത് അവർ അറിഞ്ഞില്ല. ഇത്രയുമായപ്പോൾ തൻ്റെ ഉദ്യമത്തിൽ താൻ വിജയിച്ചുവെന്ന് കണ്ട് സുലൈഹ അവരുടെ നേരെ തിരിഞ്ഞു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് യൂസുഫ് 29, 30, 31 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. മനസ്സിൽ സന്തോഷത്തിന്റെ തെന്നലായി സമാശ്വാസം വർഷിക്കുന്ന ഖുർആൻ വചനങ്ങളുടെ സന്ദേശവുമായി ഹൃദയവസന്തം പരിപാടിയിൽ ഇന്ന് സൂറത്ത് യാസിനിലെ ഏതാനും ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീനിലെ 55-56 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏറ്റവും അവസാനം തൊട്ട് മുമ്പുള്ള രണ്ട് ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ഇതേ ദിവസത്തെ ഇതേ പ്രോഗ്രാമിൽ ആ ഭാഗം ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. ലോകാവസാനത്തെ സംബന്ധിച്ച് അഥവാ ഒരു ഘോരശബ്ദത്തോടുകൂടി ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുകയും മുഴുവൻ സൃഷ്ടികളും മരിച്ചു മണ്ണടഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു ഘോരശബ്ദമുണ്ടാകുമ്പോൾ അഥവാ കാഹളത്തിലൂതപ്പെടാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇസ്രാഫീൽ എന്ന മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കൽ കൂടി പുനർജീവിപ്പിച്ച് ആ ഇസ്രാഫീലിനോട് സൂറിൽ ഊതാൻ ആവശ്യപ്പെട്ട് ആ ഊത്ത് സംഭവിക്കുന്നതോടെ വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം മൻസലൂൻ, എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് റബ്ബിലേക്ക് ധൃതി പിടിച്ചു പോകുന്ന മം ബഅസനാ മിം മർഖദിനാ ഹാദാ ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ആരാണ് ഞങ്ങളെ ഞങ്ങളുടെ കബറിടങ്ങളിൽ നിന്ന് പുനർജീവിപ്പിച്ചത് എന്ന ചോദ്യത്തോടുകൂടി അള്ളാഹു അന്ന് പറഞ്ഞ കരാർ ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു, പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചത് സത്യമായിരുന്നു എന്ന വാക്കുകളോടുകൂടി പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗമാണ് ആ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചത്. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹതം വാഹിദ, അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. ഫഇദാഹും ജമീഉൽ ലദൈന മുഹ്ളറൂൻ, ആ സന്ദർഭത്തിൽ എല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടും. അള്ളാഹുവിൻ്റെ മുമ്പിൽ മനുഷ്യരാശിയെ മുഴുവൻ അള്ളാഹു കൊണ്ടുവരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന അലാ സുഈദിൻ വാഹിദിൻ, ഒരു ഭൂപ്രദേശത്ത് ഒരു മണ്ണിൽ എല്ലാ മനുഷ്യരെയും അതിൽ അവ്വലും ആഖിറും ഉണ്ടാകും. ആദം നബിയും ലോകാവസാനത്തിനു മുമ്പ് ഈ ഭൂമിയിൽ ജനിച്ചു വീണ അവസാനത്തെ മനുഷ്യനും അതിനകത്തുണ്ടാകും. അതിനെ സംബന്ധിച്ചാണ് ആ ആയത്തുകളെല്ലാം സൂചിപ്പിച്ചത്. 54-ാമത്തെ ആയത്തിൽ ഫല്യൗമ ലാ തുള്ളമു നഫ്സുൻ ശൈആ, ഒരാളോടും അനീതി കാണിക്കുകയില്ല, ഒരാളും അക്രമിക്കപ്പെടുകയില്ല, എല്ലാവർക്കും അവരവർ ചെയ്തതിൻ്റെ പ്രതിഫലം നൽകപ്പെടും എന്ന വാചകമാണ് ഏറ്റവും അവസാനം നമ്മൾ വിശദീകരിച്ചത്. തൊട്ടടുത്ത ആയത്തുകളിൽ ഒരു പ്രതിഫലത്തെ സംബന്ധിച്ചാണ്. പ്രതിഫലം നൽകപ്പെടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രണ്ട് തരത്തിലുള്ള പ്രതിഫലങ്ങൾ ഉണ്ടാകും. രണ്ടിലും പെടാത്ത ഒരു വിഭാഗവും തുടക്കത്തിലുണ്ടാകും. ഒന്ന്, നന്മയുടെ ആളുകൾ, അവർക്കുള്ളത് സ്വർഗമാണ്. രണ്ടാമത്തേത് തിന്മയുടെ ആളുകൾ, അവർക്കുള്ളത് നരകമാണ്. ഇവിടെ സ്വർഗത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് പ്രതിഫലത്തിൻ്റെ പ്രവർത്തനങ്ങളെ, പ്രതിഫലം നൽകപ്പെടുന്നതിനെ സംബന്ധിച്ച്, മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് ഇനിയുള്ള ആയത്തുകളിൽ വിശദീകരിച്ചു തുടങ്ങുന്നത്. ഖുർആനിൻ്റെ പതിവ് ശൈലി പോലെ അതിനുശേഷം നരകക്കാരെ സംബന്ധിച്ചും വിശദീകരിക്കുന്നുണ്ട്. സ്വർഗക്കാരെ സംബന്ധിച്ച് രണ്ട് ചെറിയ ആയത്തുകളിലൂടെ എന്താണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് പാരായണ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ശ്രോതാക്കൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഇന്ന അസ്ഹാബൽ ജന്നതി, ഇന്ന അസ്ഹാബൽ ജന്നതി,
പരായണ നിയമത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽപ്പെട്ട ഒന്നാണ് ശദ്ദുള്ള നൂനുകളെ മണിച്ചുകൊണ്ടോതണം, ശദ്ദുള്ള മീമുകളെ മണിച്ചുകൊണ്ടോതണം. ന ഇന അല്ലല്ലോ, ഇന്നയാണ്. ഇന്ന എന്നത് മണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഓതുക?

0: ആ രൂപത്തിലാണ് അത് പാരായണം ചെയ്യേണ്ടത്. തൊട്ടടുത്ത ആയത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയുണ്ട്. അതെന്താ? ഹും വ അസ്വാജുഹും. ഹും വ അസ്വാജുഹും. ഹും എന്നതിൽ ഹാ മീം ഈ രണ്ടക്ഷരങ്ങളാണുള്ളത്. മീമിൻ്റെ ഉച്ചാരണം, സുക്കൂനുള്ള മീമിൻ്റെ ഉച്ചാരണം ഖുർആനിലെ മഹാഭൂരിഭാഗ സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത് ഇൽഹാറ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്, വളരെ കുറഞ്ഞ സമയങ്ങളിലാണ്. അതല്ലാത്ത ഒരു രീതി വരുന്നത് ഇൻഷാല്ലാ സന്ദർഭോചിതമായി നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. ഇൽഹാറ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമാക്കി ഉച്ചരിക്കണം. മീം വ്യക്തമാക്കി ഉച്ചരിക്കാൻ നമ്മളെന്തു ചെയ്യണം? മീം വ്യക്തമായി ഉച്ചരിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? മീം പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കി ഉച്ചരിക്കാതെ പോയാൽ ആശയം തന്നെ മാറിപ്പോകും, അർത്ഥം തന്നെ മാറിപ്പോകും. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യത്തിന് വിപരീതമായ ആശയങ്ങളിലേക്ക് വരെ അത് വഴിതിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത്ര അപകടകരമായ കാര്യമാണത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ദിവസ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമസ്കാരത്തിൽ ഓതേണ്ടുന്ന സൂറ അൽ ഫാത്തിഹ. ഒരു വിശ്വാസി ഉറപ്പായും 17 തവണ സാധാരണഗതിയിൽ പാരായണം ചെയ്യണം. അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അലൈഹിം എന്ന് പറയുന്നിടത്ത് സുക്കൂനുള്ള മീമാണ്. അലൈഹിം എന്നതിൽ അവസാനക്ഷരം ഏതാണ്? സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിൻ്റെ ഉച്ചാരണം രണ്ട് ചുണ്ടും പൂട്ടുക എന്നതാണ്. രണ്ട് ചുണ്ടും പരസ്പരം ബന്ധപ്പെടുക, ടച്ച് ചെയ്യുക. അപ്പോഴാണൊരു മീം ഉണ്ടാകുന്നത്. രണ്ട് ചുണ്ടുകളാണ് മീമിൻ്റെ മഹ്റജ്, ഉച്ചാരണ സ്ഥലം. രണ്ട് ചുണ്ടുകളും പരസ്പരം കൂട്ടിമുട്ടാതെ പോകുമ്പോൾ മീം ഉണ്ടാകുന്നില്ല. മീം എവിടെ നിന്നുണ്ടാകണം? രണ്ട് ചുണ്ടുകളിൽ നിന്നുണ്ടാകണം. മ എന്ന് ഒന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം. ഒന്ന് പറഞ്ഞു നോക്കൂ. മ എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകളും പരസ്പരം തട്ടുന്നു. അലൈഹിം വറദ്ദാലീൻ എന്ന് പറയുമ്പോൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വറദ്ദാലീൻ എന്നോതിപ്പോകുമ്പോൾ അലൈഹിം എന്നിടത്ത് രണ്ട് ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നുണ്ടോ എങ്കിൽ നമ്മുടെ പാരായണം ശരിയാണ്. അലൈഹിം വറദ്ദാലീൻ എന്ന് പറയുന്നിടത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകൾ കൂട്ടിമുട്ടാതെ പോകുന്നുണ്ടോ എങ്കിൽ പാരായണം തെറ്റാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അലൈഹിം വ എന്ന് പറയുന്നിടത്ത് അവിടെ മിക്ക ആളുകളും ആ ഉച്ചാരണം അലൈഹിം വ എന്ന് പറയുമ്പോൾ താഴത്തെ ചുണ്ടും മുകൾ നിരയിലെ പല്ലും, മുകളിലെ പല്ലും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഭാഗം ഉച്ചരിക്കാറുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഓതി നോക്കിയാൽ അത് വളരെ വ്യക്തമാകും. അലൈഹിം വ, താഴത്തെ ചുണ്ടും മുകളിലെ പല്ലും പരസ്പരം കൂട്ടിമുട്ടിയാണ് ആ പാരായണം നടക്കുന്നത് എങ്കിൽ ആ ഓത്ത് ശരിയല്ല. അവിടെ മീമിൻ്റെ ഉച്ചാരണം നടക്കുന്നില്ല. മറിച്ച് ചുണ്ട് പല്ലിൽ, താഴെ ചുണ്ട് മുകളിലെ പല്ലിൽ തട്ടാതെ തന്നെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അലൈഹിം എന്ന് പറയുമ്പോൾ ചുണ്ട് പരസ്പരം ടച്ച് ചെയ്യുന്നു, പൂട്ടുന്നു. അലൈഹിം. പിന്നീട് വ എന്ന് ചുണ്ടുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നു. വാവിൻ്റെ ഉച്ചാരണവും ഉണ്ടാകുന്നത് ചുണ്ടിൽ നിന്നാണ്. ഞാൻ സാങ്കേതികത്വങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പ്രശ്നങ്ങൾ സങ്കീർണ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ല. ലളിതമായൊരു കാര്യം ശ്രദ്ധിക്കുക. മീം ഉച്ചരിക്കുമ്പോൾ ചുണ്ടുപൂട്ടണം, ചുണ്ടുകൾ പരസ്പരം തട്ടണം, ടച്ച് ചെയ്യണം. അലൈഹിം വലദ്ദാലീൻ, അതാണ് രീതി. ഇവിടെയും അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഹും വ അസ്വാജുഹും. ഹും എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകൾ ടച്ച് ചെയ്യണം, രണ്ട് ചുണ്ടുകൾ പരസ്പരം തട്ടണം. ഹും ചുണ്ട് പൂട്ടണം. പിന്നീട് വാ എന്ന് പറഞ്ഞ് വായ തുറക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഉപയോഗിച്ച്, ചുണ്ടും പല്ലും ഉപയോഗിച്ചല്ല, വാ എന്ന് പറഞ്ഞ് അടുത്ത അക്ഷരം ഉച്ചരിക്കണം. ഇതിത്രയധികം സമയമെടുത്ത് വിശദീകരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ മീമില്ലാതെ പോകും. ഹും വ അസ്വാജുഹും എന്ന് പറയുന്നിടത്ത് മീമില്ലാണ്ടെ പോകും. ഒരു ഹർഫിനെ നമ്മൾ വിഴുങ്ങിക്കളയുകയാണ് ചെയ്യുന്നത്. അലൈഹിം വ എന്നൊക്കെ പറയുന്നിടത്ത് അതിൻ്റെ ആശയം തന്നെ മാറിപ്പോകുന്നു. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടുന്ന ഒരു ഭാഗമാണത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹും വ അസ്വാജുഹും, ഹും വ അസ്വാജുഹും, അത് ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള കാര്യങ്ങളാണ്. പാരായണ രംഗത്ത് നന്നായി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഒന്ന് നോക്കൂ സുഹൃത്തുക്കളെ, ഇന്ന അസ്ഹാബൽ ജന്ന, നമുക്കറിയാവുന്ന വാക്കുകളാണതിലെ മിക്കതും. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അസ്ഹാബ്, സ്വഹാബി എന്ന വാക്ക് കേട്ടുണ്ടാവും, സ്വാഹിബ് എന്നുള്ള വാക്ക് കേട്ടുണ്ടാവും. അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ. സ്വാഹിബ് എന്നുള്ള വാക്കിന് കൂട്ടുകാരൻ, ഉടമ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ആളുകൾ. അസ്ഹാബുൽ കഹഫ് നമ്മൾ പറയാറുണ്ട്, ഗുഹാവാസികൾ. ഏതൊരു വസ്തുക്കിലേക്കും അസ്ഹാബ് എന്ന് ചേർത്ത് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെടുത്തിയാണ് അർത്ഥം പറയുക. അതിൻ്റെ ഉടമകളെന്നോ അതിൻ്റെ അഹലുകാരെന്നോ അതിൻ്റെ അവകാശികളെന്നോ ഒക്കെയുള്ള ഒരാശയമാണ് ലഭിക്കുക. അപ്പം ഇന്ന അസ്ഹാബൽ ജന്നത്ത്, ജന്നത്തിൻ്റെ ആളുകൾ അഥവാ സ്വർഗത്തിൻ്റെ അവകാശികൾ. അല്യവും, ഇന്ന്. ഇന്ന് എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇത് പരലോകത്തെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. അഥവാ മനുഷ്യനെ മഹ്ഷറിൽ പുനർജീവിപ്പിച്ച് അവിടുത്തെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ച് വിചാരണ കഴിഞ്ഞ് മീസാനിൽ ഗ്രന്ഥങ്ങൾ തൂക്കി നോക്കി അള്ളാഹുവിൻ്റെ അതിശക്തമായ ഹിസാബിന് മനുഷ്യനെ വിധേയനാക്കി സിറാത്ത് മുറിച്ച് കടന്ന് സ്വർഗത്തിലേക്കെത്തിയ ആളുകളെക്കുറിച്ച് പറയുന്നു. സ്വർഗത്തിലെ ആളുകൾ ഇന്ന് ഫി ശുഗലിൻ, അവരൊക്കെ ജോലികളിലാണ്. ശുഗലിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ പലപ്പോഴും മലയാളത്തിൽ തന്നെ ആ നിലക്ക് ഉപയോഗിക്കാറുണ്ട്. ശുഗലിൻ, ശുഗല്, ഞാൻ എനിക്ക് നല്ല ശുഗലുണ്ട് എന്ന് പറഞ്ഞാൽ ബിസിയാണ്. ഫി ശുഗലിൻ, അവരൊക്കെ ജോലിയിലാണ്. ഫാക്കിഹൂൻ, അവരാ ജോലിയിൽ സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുഫസ്സിറുകൾ ഫരിഹൂൻ, സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിച്ചതായി ആ ആയത്തിൻ്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, സുഖാനുഭൂതിയോടെ എന്തൊക്കെയോ ചില തൊഴിലുകൾ ചെയ്ത് ചില ജോലികളിൽ വ്യാപൃതരായി സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്നു. വാക്കുകളുടെ അർത്ഥം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇന്ന, തീർച്ചയായും. അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ. അല്യവും, ഇന്നേ ദിവസം. ഫി ശുഗലിൻ, അവർ ജോലിയിലാണ്. ഫാക്കിഹൂൻ, അവരതിൽ സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്, പരലോകത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. സ്വർഗലോകത്തവർ എന്തു ചെയ്യുന്നു എന്നതാണ് വിശദീകരിക്കുന്നത്. എന്തു ജോലിയായിരിക്കും അവർക്കവിടെ ചെയ്യാനുണ്ടാവുക, ഏത് ജോലിയെ സംബന്ധിച്ചാണ്, സ്വർഗത്തിൽ ചെയ്യുന്ന എന്ത് ജോലിയെ സംബന്ധിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഇമാം ശൈഖ് സഅദി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്, ഫി ശുഗലിൻ മുഫക്കിഹിൽ നഫ്സ്, മനസ്സിന് സന്തോഷം പകരുന്ന, മുലിദ്ദില്ലഹ, മനസ്സിന് ആനന്ദം പകരുന്ന, വത്തലദ്ദുഹുൽ വതുലിദ്ദുഹുൽ അയൂൻ, കണ്ണുകൾക്ക് വളരെയധികം നയനമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ കൺകുളിർമ നൽകുന്ന, സന്തോഷം പകരുന്ന പ്രവർത്തനങ്ങളായിരിക്കും. മറ്റു അമലുകളുടെ ലോകം ഇതാണ്. സ്വർഗത്തിലാണോ നമസ്കാരം? അല്ല. നമസ്കരിക്കേണ്ട ലോകം ദുനിയാവാണ്, നോമ്പെടുക്കേണ്ട ലോകം ദുനിയാവാണ്, ഹജ്ജ് നിർവഹിക്കേണ്ടത് ഐഹിക ജീവിതത്തിലാണ്, സകാത്തും ദാനധർമ്മങ്ങളും നിർവഹിക്കേണ്ടത് ഇവിടെയാണ്, മറ്റു പല പല കർമ്മങ്ങളുടെ ലോകം ഇതാണ്. കുടുംബത്തെ നോക്കണം, മക്കളെ നോക്കണം, മാതാപിതാക്കളെ പരിഗണിക്കണം, അയൽവാസികളോട് ആ നിലക്ക് നന്മ ചെയ്യണം, സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തോട് ആ രൂപത്തിൽ പെരുമാറണം, ഇങ്ങനെ ധാരാളം സംഗതികൾ. ഇതൊന്നും പരലോകത്തില്ല. പിന്നെ പരലോകത്തുള്ള ജോലി എന്ത് എന്ന് ചോദിച്ചാൽ അവിടെ സുഖാനുഭവങ്ങളിൽ മുഴുകുക. മനസ്സിന് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. കണ്ണിന് ആനന്ദം പകരുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും അവർ ഉണ്ടാവുക. അഥവാ അവർ അവരുടെ ഇണകളോടൊപ്പം രസിച്ചും രമിച്ചും ജീവിക്കുകയായിരിക്കും ചെയ്യുന്നത്. അവർക്കവിടെ സുഭിക്ഷമായി ലഭിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ എത്ര കഴിച്ചാലും മതിവരാത്ത, ഒന്നിനും രുചിക്കുറവില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് പഴവർഗ്ഗങ്ങൾ ആസ്വദിച്ച് അവിടുത്തെ മദ്യം രുചിച്ച് അവിടുത്തെ അതല്ലാത്ത എല്ലാ വിധത്തിലുള്ള കാഴ്ചകളും കണ്ട് രസിച്ച്, അതാണ് അവരുടെ ജോലി. അതല്ലാതെ ഇവിടുത്തതുപോലെ രാവിലെ എഴുന്നേൽക്കണം, പ്രഭാതകർമ്മങ്ങൾ ചെയ്യണം, അതുപോലും അവിടെയില്ല. അല്ലേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചതെന്താ? അവർ അവിടെ ലായേ ഭൂലൂൻ, അവർക്കവിടെ മൂത്രവിസർജനം നടത്തേണ്ടതില്ല. വലയ തോയിത്തൂൻ, അവർക്കവിടെ മലവിസർജനം നടത്തേണ്ടതില്ല. അവർക്കവിടെ തുപ്പുക പോലും വേണ്ട. സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തുപ്പുക എന്ന വായിക്കകത്തുള്ളത് തുപ്പിക്കളയുക എന്ന വളരെ നിസാരമായിട്ടുള്ള ഒരു പ്രവർത്തനം പോലും സ്വർഗലോകത്തിൽ ആവശ്യമില്ല. അത്ര സുഖകരമായ, ന്യൂനതകളില്ലാത്ത, പരിമിതികളില്ലാത്ത, പരിധികളില്ലാത്ത, ഏതെങ്കിലും നിലക്ക് കാണാനോ കേൾക്കാനോ ഇഷ്ടപ്പെടാത്ത ഒരു വസ്തുപോലുമില്ലാത്ത ലോകത്ത് എല്ലാ വിധത്തിലുമുള്ള സുഖാനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സുഖമനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ജോലിയാണ് അവിടെ ചെയ്യാനുള്ളത്. അതാണ് ഫീ ശുഗലിൻ ഫാക്കിഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവർ അവിടുത്തെ കന്യകളോടൊത്ത് സല്ലപിച്ചിരിക്കുകയായിരിക്കും എന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, സ്വർഗം അങ്ങനത്തൊരു ലോകമാണ്. സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അവൻ നൽകുന്ന സന്തോഷത്തിൻ്റെ ലോകമാണ്, അനുഗ്രഹത്തിൻ്റെ ലോകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ അനശ്വരമായ ആ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് സംഗതികൾ അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അതിനെ ലക്ഷ്യം വെച്ച് ഇവിടുത്തെ ജീവിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ആ ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള ഒരു കഠിനാധ്വാനം നിർവഹിക്കുകയാണെങ്കിൽ ശരിക്കും അതല്ലേ ബുദ്ധിപരമായ ജീവിതം? അതിന് നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്ന ചിന്തക്ക് വളരെ പ്രസക്തിയുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. തൊട്ടടുത്ത ആയത്തൊന്ന് ശ്രദ്ധിക്കുക. ഹും അവർ, ആരാണ് അവർ? അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിലെ ആളുകൾ. വ അസ്വാജുഹും, സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇണ. വ അസ്വാജുഹും, അവരുടെ ഇണകൾ. ഫീ ലിലാലിൻ, ലില്ല്, ലിലാൽ എന്ന് പറഞ്ഞാൽ തണൽ. അലൽ അറായിക്ക്, അരീക്കത്തുൻ, അറായിക്ക് എന്ന് പറഞ്ഞാൽ സോഫകൾ, ചാരുകസേരകൾ. മുത്തക്കി ഊൻ, അതിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. വാക്കുകളുടെ അർത്ഥം എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഹും അവർ. വ അസ്വാജുഹും, സൗജുൻ എന്നാണ് അതിൻ്റെ ഏകവചനം. അസ്വാജ്, ഇണകൾ. അവരും അവരുടെ ഇണകളും. ഫീ ലിലാലിൻ, തണലുകളിൽ. അലൽ അറായിക്ക്, സോഫകളിൽ. മുത്തക്കി ഊൻ, ചാരിയിരിക്കുന്നവരായിരിക്കും. അലങ്കൃതമായ തണലുകളിൽ സംവിധാനിച്ചു വെച്ച, ചാരുകസേരകളിൽ, സോഫകളിൽ അങ്ങനെ ചാരിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും സ്വർഗാവകാശികൾക്കും അവരുടെ ഇണകൾക്കും ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. സുഹൃത്തുക്കളെ, നമ്മളിവിടെ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഒരു മനുഷ്യനോട് ജീവിതത്തിരക്കുകളെക്കുറിച്ച് ചോദിച്ചാൽ എന്താ പറയേണ്ടാവുക? എല്ലാ ജോലിയും കഴിഞ്ഞ് എന്നാണാവോ ഒന്ന് സുഖമായി വീട്ടിലൊന്ന് ഒഴിഞ്ഞിരിക്കാൻ കൂടുക. ഒഴിഞ്ഞ് ഇരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ലോകത്ത് ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ജോലി ചെയ്യാനുള്ള മടികൊണ്ടല്ല, മറിച്ച് എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് വിമുക്തനായി മനസ്സമാധാനത്തോടുകൂടി മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന മറ്റെല്ലാവിധ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാറി ഒരു മാനസികമായ ഉല്ലാസത്തോടെ, ആനന്ദത്തോടെ, സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അതിവിടെ സാധ്യമാകുമോ? ഒരിക്കലുമില്ല. പിന്നെ അതെവിടെയാണ് സാധ്യമാവുക? അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, സമാധാനം നഷ്ടപ്പെടുന്ന, സന്തോഷം കളയുന്ന, ഒരു വിധത്തിലുള്ള ഒരു സാഹചര്യവുമില്ലാത്ത, പൂർണ്ണമായും മനസ്സിന് സന്തോഷം മാത്രം, കണ്ണിന് ആനന്ദം മാത്രം പ്രദാനം ചെയ്യുന്ന, കാതിന് സന്തോഷം മാത്രം പ്രദാനം ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇരുത്വവും വിശ്രമവുമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തകിഊൻ, അവരും അവരുടെ ഇണകളും ആ സോഫകളിൽ, അതിൻ്റെ ചാരുകസേരകളിൽ, തണലുകളിൽ അങ്ങനെ ചാരിയിരിക്കുന്നവരായിരിക്കും. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പരലോകവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും, മനുഷ്യർ മനസ്സിലാകുന്ന മനുഷ്യൻ്റെ ഭാഷയിലുള്ള ചില വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. അല്ലേ, മല ഐനുൻ റഅത് വല ഉദുനും സമിഅത് എന്നാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്നത്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെയും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കാത്തത്. സ്വർഗം, സ്വർഗത്തിലെ പഴങ്ങളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ സോഫകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ തണലുകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ഇണകളെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ സന്തോഷമെന്ന് പറഞ്ഞാൽ, അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണുന്ന പഴങ്ങളല്ല, ഇവിടെ കാണുന്ന ഇണകളല്ല, ഇവിടെ കാണുന്ന വീടുകളല്ല, ഇവിടെ കാണുന്ന പുഴകളല്ല, ഇവിടെ കാണുന്ന തോട്ടങ്ങളല്ല, ഇവിടെ കാണുന്ന മറ്റേതെങ്കിലും സൗകര്യങ്ങളല്ല, അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു നമ്മോട് സംവദിക്കുന്നു എന്ന് മാത്രം. ഖുർആൻ വിശദീകരിച്ചതുപോലെ, പ്രവാചകന്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതുപോലെ, ഒരിക്കലും വിശദീകരിക്കാനാവാത്ത, ഒരിക്കലും വർണ്ണിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യൻ്റെയും ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത അങ്ങനത്തെ ഒരു സംവിധാനങ്ങളാണ്, ലോകമാണ്, സൗകര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് ഈ രണ്ട് ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗത്തിൻ്റെ ആളുകൾ, അല്യവും ഇന്നേ ദിവസം, അഥവാ പരലോകത്ത്, സ്വർഗത്തിൽ, ഫീ ശുഗലിം ഫാക്കിഹൂൻ, അവർ ജോലികളിൽ സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തകിഊൻ, തണലുകളിൽ, സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ആയത്തൊരു തവണ കൂടെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك في ظلال على الأرائك متكئون. اللهم صل على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.
1: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ സൂറത്ത് യാസീനിലെ ഏതാനും വചനങ്ങൾ പഠിപ്പിച്ചത് നിഷാദ് സലഫി.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം പ്രശസ്ത ഖുർആൻകാരി മിഷാരി റാഷിദ് അൽഫാസി

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 142 മുതൽ 220 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ തൻസീലിലൂടെ ബഹുമാന്യ കാര്യവും കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദ് അൽ കബീറിലെ ഇമാമുമായ മിഷാരി റാഷിദ് അൽഫാസി നമുക്ക് പകർന്നു നൽകിയത്.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജ്ർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് അവ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 6 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് സലാ അൽ ഹാഷിം.

0: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 6 പാരായണമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000 താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ് എന്നീ അധ്യായങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു ശംസ് നമുക്ക് വദാം.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി

അപ്പോൾ സൂറത്തു ഷംസ് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്തിലെ നിയമങ്ങൾ നോക്കാം. സൂറത്തുൽ ബലദാണ്, 20 ആയത്തുകളുണ്ട്. നോക്കാം, ലാ ഉഖ്സിമു മദ്ദുണ്ട്, ലാ ഉഖ്സിമു മദ്ദ് മുൻഫസിൽ, പിന്നെ ബലദ് ഒന്ന് അമർത്തി ഉച്ചരിക്കുക, പിന്നെ വ അൻത, ഇങ്ങനെ വ അൻത, ആ പിന്നെ ഹില്ലുംബി, ആ ഇക്കലാബാണ്, തൻവീന് ശേഷം ബാ. അപ്പോ അയ്യഹ്സബു അല്ലം യറഹു, അല്ലം യറ, അല്ലം നേരത്തെ പറഞ്ഞ പോലെ ഇദ്ഗാം ബിലാഗുന്ന, ലം യറഹു ഇദ്ഹാറ്, പിന്നെ റഹു ചെറിയൊരു മദ്ദ്, അലം നജഅല്ലഹു രണ്ട് ലാം ഒന്നിച്ച് വന്നുകൊണ്ട് അത് ഒരു മുശദ്ദദായ ലാമി ഇരട്ടിപ്പിച്ച് ഉച്ചരിക്കുക. وهديناهم النجدين فلا اقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي رند إطعام في إخفاء يوم ذي أبدا إخفاء أبدا رند إطعام

0: പിന്നെ യതീമൻ ദ അതുപോലെ തന്നെ ഔ മിസ്കീനൻ ദ അതേ ശാന്തൻ വേണ്ട അവിടെ മീമോ ഒന്നും വേണ്ട അലൈഹിം നാർ ഇൽഹാർ അലൈഹിം നാറുൻ അടുത്ത എപ്പിസോഡിൽ ഇത് നമുക്ക് ഓതാം. വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിച്ചത് സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ റാദ്, സൂറ ഇബ്രാഹിം എന്നീ സൂറത്തുകൾ മുഴുവനായും സൂറ ഹിജർ 1 മുതൽ 25 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അയ്യൂബ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ألحقني بالصالحين. ذلك من أنباء

طب أفمن هو قائم على كل نفس بما كسبت؟

ഈദ് അലം തറ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് ഇൻ യശ യുസ്ഹിബകും വ

قبل إن الظالمين لهم عذاب أليم وأدخل

0: هو يحشرهم إنه حكيم عليم.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ റഅദ്, സൂറ ഇബ്രാഹിം എന്നീ സൂറത്തുകൾ മുഴുവനായും സൂറ ഹിജർ 1 മുതൽ 25 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഭാഗം 8 അവതരിപ്പിക്കുന്നത് അബ്ദുള്ള ഷമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയമ ഉള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തജ്വീദ് പഠനം എന്ന നമ്മുടെ ഈ പഠന പരമ്പരയിലൂടെ തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി നമ്മൾ പറഞ്ഞത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ സിഫാത്തുൽ ഹുറൂഫിൽ വിപരീതമില്ലാത്ത സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലുമായി രണ്ട് സിഫത്തുകളെക്കുറിച്ച്, അതിൻ്റെ പ്രായോഗികമായ അവതരണത്തെക്കുറിച്ചും ഉച്ചരിക്കലിനെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. സഫീർ, അതുപോലെ തന്നെ ഖൽഖലത്ത്. ഇനി അവശേഷിക്കുന്ന ഏഴ് സിഫത്തുകളിൽ മൂന്നാമത്തെ സിഫത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നാം സംസാരിക്കുവാനും ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നു, വല്ലീനു വാവുൻ വയാഉൻ സുക്കിന വംഫതഹ ഖബ്ലഹുമ. അതിനു മുമ്പ് പറഞ്ഞു, സഫീറുഹ സാദു വസായു സീനു ഖൽഖലത്തുൻ ഖുത്ബുജദുൻ വല്ലീനു വാവുൻ വയാഉൻ സുക്കിന വംഫതഹ ഖബ്ലഹുമ. അപ്പോൾ ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് രണ്ട് അക്ഷരങ്ങളാണ്, വല്ലീനു വാവുൻ വയാഉൻ. ലീനിൻ്റെ അക്ഷരങ്ങൾ വാവും യാവുമാകുന്നു. സുക്കിന, വാവും യാവും സുക്കൂ നൽകപ്പെട്ട് കഴിഞ്ഞാൽ, വംഫതഹ ഖബ്ലഹുമ, അതിന് മുമ്പ് വാവിൻ്റെയും യാഇൻ്റെയും മുമ്പ് ഫതഹ് വരികയും വാവുനും യാഉനും സുക്കൂൻ ആവുകയും ചെയ്താൽ അവിടെയാണ് നമ്മൾ മദ്ദുല്ലീൻ അല്ലെങ്കിൽ ഹുറൂഫുല്ലീൻ എന്ന് നാം പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തജ്വീദുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും സാധാരണ സ്വർഫുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. അഥവാ വാവു യാ എന്ന് ഹർഫുകൾ, അത് ഹർക്കത്തുണ്ടെങ്കിൽ ഉച്ചരിക്കേണ്ടത് എങ്ങനെ നമുക്കറിയാം. വ, യ, ഉ, അതുപോലെ ഇ എന്നൊക്കെ പറഞ്ഞാൽ മുത്തഹരിക്കായി ഹറക്കത്തലായി വരുമ്പോൾ അതെങ്ങനെ ഉച്ചരിക്കും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വാവിന് സുക്കൂനും വാവിന് തൊട്ട് മുമ്പ് അതിന് യോജിച്ച ഹറക്കത്തായ ലമ്മുമാണെങ്കിൽ, വാവിന് യോജിച്ച ഹറക്കത്ത് ലമ്മാണ്, ലമ്മുമാണെങ്കിൽ അവിടെ മദ്ദായിട്ടാണ് ഉച്ചരിക്കുന്നത്. വാവിന് സുക്കൂനും വാവിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മുമാണെങ്കിൽ അവിടെ വാവ് മദ്ദായിട്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ വാവിൻ്റെ ഉച്ചാരണ സ്ഥലം മദ്ദായി, മഹ്റജ് മുഖദ്ദറാണ്, ജൗഫിൽ നിന്നാണ് അതിൻ്റെ ഉച്ചാരണം. അതുപോലെ യാവും ഇതുപോലെ തന്നെയാണ്. യാഇന് സുക്കൂനും യാഇൻ്റെ തൊട്ട് മുമ്പ് അത് യാഇന് യോജിച്ച ഹറക്കത്തേതാണ് കസറാണ്. യാഇന് യോജിച്ച ഹറക്കത്ത് കസർ വന്നു കഴിഞ്ഞാൽ അവിടെയും യാ മദ്ദായിട്ട് മാറും. ഇനി നമുക്ക് സർഫിൽ സാധാരണ പറയാറുണ്ട് ഇബ്ദാലി ഇഅലാൽ എന്നുള്ളത്. ഓരോ അർക്കത്തിനും ഇപ്പോൾ ഈ ഇലാൽ എന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അലിഫ് വാവ് യാ തുടങ്ങിയ അക്ഷരങ്ങൾ മാറുന്നത് ഓരോതിന് ഹർക്കത്തിന് യോജിച്ച അക്ഷരമായി മാറുന്നതിനാണ് ഈ ഇലാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം വഅദ എന്ന ഫിഇൽ അതിന് മുളാരി യഈദു, അതിനെ മിഫ്ആൽ വസനിലേക്ക് മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ മിവ്ആദ് എന്നാണ് വരേണ്ടത്, മിവ്ആദ് എന്നാണ് വരേണ്ടത്. പക്ഷേ അറബികളിൽ ആരും അങ്ങനെ ഉച്ചരിക്കാറില്ല, അത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ആ മിവ്ആദ് മീമിന് യോജിച്ച ഹർക്കത്ത് മീമിന് യോജിച്ച അക്ഷരം യാ ആയതുകൊണ്ട് മീആദ് എന്നുള്ളത് വാവിനെ മാറ്റി അവിടെ യാ ആക്കി മാറ്റി, വാവിനെ മാറ്റി യാ ആക്കി. അതുപോലെ തന്നെയാണ് വസന യസീനു മീസാൻ, വസന യസീനു മീവിസാൻ എന്നുള്ളത് മീസാൻ എന്നാക്കി. ഇതൊക്കെ അറബി ഭാഷയുടെ ഉച്ചാരണങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ എളുപ്പത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലീൻ എന്ന് പറഞ്ഞാൽ എളുപ്പം സൗകര്യം എന്നാണ്. അതായത് വാവിനും യാവിനും സുക്കൂന് വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ അവിടെ പിന്നെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഖൗഫ്, ബൈത്ത്, ഖൗം, ഖുറൈഷ്, ഇതാണ് ഹർഫ് ലീൻ. വാവ് യാ സുക്കൂനായി വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ, വാവും യാവും സുക്കൂനായി വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ അതിനെയാണ് ഹറൂഫ് ലീൻ, അതിന് ആ നീട്ടുന്നതിനെ മദ് ലീൻ എന്ന് പറയും. എന്തുകൊണ്ട് ഇതിനെ ലീൻ എന്ന് പറയുന്നു? ഇപ്പം ലീനും അതുപോലെ തന്നെ മദ്ദും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടും തമ്മിൽ വളരെയധികം സാദൃശ്യമുണ്ട്, പക്ഷേ വ്യത്യാസങ്ങളുമുണ്ട്. വാവും യാവും സുക്കൂനായി വരികയും അതിനു മുമ്പ് ഫത്ഹ് വരികയും ചെയ്താൽ ആണ് ലീനാകുന്നത്. എന്നാൽ വാവും യാവും സുക്കൂനാകുകയും യാഇൻ്റെ തൊട്ടു മുമ്പ് കസറാവുകയും ചെയ്താൽ മദ്ദ്, വാവും സുക്കൂനാകുകയും വാവിനു മുമ്പ് ലമ്മാവുകയും ചെയ്താൽ അവിടെ മദ്ദായിട്ടാണ് ഉച്ചരിക്കുന്നത്. അവ ഏതായിരുന്നാലും മദ്ദിൻ്റെ അക്ഷരങ്ങളും ലീൻ്റെ അക്ഷരവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്നാമതായിക്കൊണ്ട് മദ്ദിൻ്റെ മഹ്റജ് മുഖദ്ദറാണ്, ജൗഫ് എന്നാണ് പറയുന്നത്. അത് മഹ്റജ് രണ്ട് രൂപത്തിലുണ്ട്, അക്ഷരങ്ങൾ ഉച്ചാരണ സ്ഥലങ്ങൾ മുഹക്കായ സ്ഥലങ്ങളുണ്ട്, മുഖദ്ദറായ സ്ഥലങ്ങളുണ്ട്. മുഹക്കായ സ്ഥലം ഹലഖ്, ലിസാന്, ഷഫത്താൻ. മുഖദ്ദറായ മഹ്റജ് ഖൈശൂമ്, അതുപോലെ തന്നെ ജൗഫ്. അത് ആ സന്ദർഭത്തിൽ മദ്ദിൻ്റെ സന്ദർഭത്തിൽ മാത്രം അതിൻ്റെ സ്ഥാനം, അപ്പോഴാണ് മഹ്റജ് മുഖദ്ദറാകുന്നത്. മണിക്കുന്ന സമയത്ത് ഉന്നത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഖൈശൂം തരിമൂക്ക് മഹ്റജായി വരുന്നത്. അതുകൊണ്ട് അത് മഹ്റജ് മുഖദ്ദറാണ്. എന്നാൽ ലിസാൻ നാവ്, ഹൽഖ് തൊണ്ട, ഷഫത്താൻ രണ്ട് ചുണ്ടുകൾ, ഇതെല്ലാം സ്ഥിരമായിട്ട് മഹ്റജുള്ള, അതുകൊണ്ടാണ് മഹ്റജ് അതിനെ മുഹഖഖ് എന്ന് പറയുന്നത്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങൾ മഹ്റജ് മുഖദ്ദറാണ്, എന്നാൽ ലീനിൻ്റെ അക്ഷരങ്ങൾ മഹ്റജ് മുഹഖഖാണ് എന്ന് പറഞ്ഞാൽ അവിടെ വാവും ചുണ്ടിൽ നിന്നും യാ നാവിൻ്റെ മധ്യഭാഗത്തുമാണ്, വസത്തുൽ ലിസാൻ എന്നാണ് യാ. അതുപോലെ തന്നെ ചുണ്ടിൽ നിന്നാണ് വാവ് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഒരിക്കലും ഇദ്ഗാം ചെയ്യുകയില്ല, മദ്ദിൻ്റെ അക്ഷരങ്ങൾ മറ്റൊന്നിലേക്ക് ഇദ്ഗാം ചെയ്യുകയില്ല. എന്നാൽ ലീനിൻ്റെ അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യും. അസൗ വകാനു അതുപോലെ അല്ല, വാവ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്യും. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എല്ലാ സമയത്തും നീട്ടും. അത് ഹംസയും സുക്കൂനും കാരണത്താനാണ് മദ്ദ് സംഭവിക്കുന്നത്. മദ്ദിൻ്റെ ബാബു വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മദ്ദിൻ്റെ കാരണങ്ങൾ ഹംസയും സുക്കൂനുമാണ്. അത് എല്ലാ സമയത്തും മദ്ദിൻ്റെ അക്ഷരങ്ങൾ നീട്ടും. എന്നാൽ ഇവിടെ ലീലിൻ്റെ അക്ഷരങ്ങൾ നീട്ടൽ അതിനു മുമ്പ് വഖഫ് ചെയ്യും, അത് വഖഫ് ചെയ്യുമ്പോൾ മാത്രമാകുന്നു. അതുപോലെ തന്നെ സുക്കൂൻ കാരണത്താലാണ് ഇവിടെ മദ്ദ് ലീന് സംഭവിക്കുന്നത്, ഹംസ ഒരിക്കലും മദ്ദ് ലീനിന് കാരണമല്ല. അപ്പം മദ്ദ് ലീനും അതുപോലെ തന്നെ ഹറൂഫുൽ മദ്ദും ഹറൂഫുൽ ലീനും ആണ് നമ്മൾ വ്യത്യാസം പറയുന്നത്. രണ്ടിൻ്റെയും അക്ഷരങ്ങളിൽ സാദൃശ്യമുണ്ട്, ഉച്ചാരണത്തിൽ സാദൃശ്യമുണ്ട്, പക്ഷേ വ്യത്യാസങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ അത് സുക്കൂനുമായി കൊണ്ട് ചേർന്ന് വരികയാണെങ്കിൽ അത് ഒഴിവാകും. എന്നാൽ സുക്കൂനു കസറുമായി കൊണ്ട് ചേർന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സുക്കൂനുമായി ചേർന്ന് വരികയാണെങ്കിൽ, ഹർഫുല്ലീൻ സുക്കൂനുമായി ചേർന്ന് വരികയാണെങ്കിൽ കസറാണ് സംഭവിക്കുക. ത്വറഫഇന്നഹാരി ത്വറഫൈ എന്നാണ്. അപ്പോൾ അത് പിന്നെ സുക്കൂനുമായി ചേർന്ന് വന്നപ്പോൾ ത്വറഫഇ എന്നായി, ത്വറഫൈ എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്തറൗ, അത് ശേഷമുള്ള വാക്കിനോട് ചേർന്നപ്പോൾ ഇഷ്തറൗ ദലാലത, അപ്പോൾ വാവുൽ ജമാഅത്തിന് അർത്ഥമായി. അപ്പോൾ അതുപോലെയുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം. മദ്ദിൻ്റെ അക്ഷരങ്ങൾ അതുപോലെ തന്നെ ലീൻ്റെ അക്ഷരം തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന് പിന്നെ മറ്റൊന്നാണ്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ്, അലിഫ് വാവ് യ. ഇത് അലിഫിന് മുമ്പ് ഫതഹ്, വാവിന് മുമ്പ് ലമ്മ്, യാവിന് മുമ്പ് കസർ. എന്നാൽ ലീനിൻ്റെ അക്ഷരങ്ങൾ അത് രണ്ടെണ്ണമാണ്, വാവിനും യാവിനും സുക്കു, വാവ് യ എന്നീ രണ്ടക്ഷരങ്ങൾ. അവക്ക് സുക്കു നൽകപ്പെടുകയും അതിനു മുമ്പ് ഫതഹ് വരികയും ചെയ്താൽ അതെന്തായി, ലീനിൻ്റെ അക്ഷരങ്ങളായി. അപ്പോൾ ഏതായിരുന്നാലും മഹ്റജ് ആയിട്ട് ഉച്ചരിക്കും. മഹ്റജ് രണ്ടിൻ്റെയും ഒന്ന് മുഖദ്ദർ മദ്ദിൻ്റേത്, അതുപോലെ തന്നെ ലീലിൻ്റേത് മഹ്റജ് മുഹക്കക്ക്. അത് തമ്മിലുള്ള യോജിപ്പുകൾ, ലീനിൻ്റെ അക്ഷരങ്ങളും അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരം തമ്മിലുള്ള യോജിപ്പുകളെ നോക്കുമ്പോൾ രണ്ടും സിഫത്തിൻ്റെ വിഷയത്തിൽ പരസ്പരം യോജിച്ചുകൊണ്ടാണ് പരസ്പരം എല്ലാം അതിൽ പിന്നെ മദ്ദിൻ്റെ അക്ഷരത്തിലും ലീനിൻ്റെ അക്ഷരത്തിലുമൊക്കെ സിഫത്തുകൾ പരസ്പരം ചേർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ലീനിൻ്റെ അക്ഷരങ്ങളിൽ ജഹറുണ്ട്, റഹാവത്തുണ്ട്, ഇസ്തിഫാലുണ്ട്, നമ്മൾ ഇൻഫിത്താഹ്, ഇതൊക്കെ ഹുറൂഫ് ലീനിൻ്റെ ഇതിലുണ്ട്. അതുപോലെ മദ്ദിൻ്റെ ഹർഫുകളിലും ജഹർ, റഹാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങളും ലീനിൻ്റെ അക്ഷരങ്ങളും, വാവു യാ ആണല്ലോ ലീനിൻ്റെ അക്ഷരങ്ങൾ, അലിഫു വാവു യാ ആണല്ലോ മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരങ്ങളും സുക്കൂനായിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ലീനിൻ്റെ അക്ഷരങ്ങളും സുക്കൂനായിട്ടാണ് വരുന്നത്. ഏതായിരുന്നാലും ലീന് വളരെ എളുപ്പമാണ് നമുക്ക് ഉച്ചരിക്കാൻ, പ്രയാസമില്ല. ഇപ്പോൾ സൂറത്ത് ഖുറൈശ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലിഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ.

0: മിൻ ഖൗഫ്. അപ്പോൾ ഇത് പ്രത്യേകം പരിശീലനമില്ലാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഓതി ശീലമാക്കുവാൻ കഴിയും. ഖുറൈഷ്, ഖൗഫ്, ബൈത്ത്, ഇതാണ് ലീനിൻ്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുന്ന രീതി. എന്നാൽ മദ്ദിൻ്റെ അക്ഷരങ്ങൾ, മദ്ദ് നമുക്ക് ശരിക്കും അത് പരിശീലനം വേണം. ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, എളുപ്പം, സുഹൂലത്ത് എന്നാണ് അർത്ഥം. ലാന യലീനു ലീൻ, ലയ്യന എന്നൊക്കെ പറഞ്ഞാൽ ലോലത, അതുപോലെ തന്നെ നൈർമല്യം, പരുഷത, കട്ടി എന്നതിൻ്റെയൊക്കെ വിപരീതമാണ് ലീൻ എന്ന് പറഞ്ഞാൽ. വളരെ ലോലമായി, വളരെ ലഘുവായി. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകാം തജ്വീദ് നിയമങ്ങളെന്ന് പറഞ്ഞാൽ പ്രയാസകരമല്ലാത്ത, വളരെ എളുപ്പമുള്ള രൂപത്തിൽ, ഒരു തകല്ലുഫില്ലാതെ, ഒരു കൃത്രിമത്വം ഇല്ലാതെ, നേർക്കുനേരെയുള്ള അറബി ഭാഷയുടെ സൗന്ദര്യവും ശൈലിയും വൽക്കരിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് തജ്വീദ് നിയമങ്ങൾ എന്നുള്ളത്. ഖുർആൻ പാരായണ നിയമം ആർക്കും പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടിയല്ല, അതിൽ കൃത്രിമത്വങ്ങളുമില്ല, നേർക്കുനേരെയുള്ള പ്രകൃതിപരമായിട്ടുള്ള നോർമലായിട്ടുള്ള പാരായണ ശൈലിയാണ്. അതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. ഇമാം ഇബ്നുൽ ജൗസരി അത് വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും മദ്ദിലീന് പ്രാവർത്തികമാക്കുവാൻ സൂറത്ത് ഖുറൈശ് നന്നായിട്ടൊന്ന് കൂടുതൽ തവണ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ, ഓതിയ രൂപത്തിൽ പാരായണം ചെയ്താൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബാക്കിയുള്ള സിഫത്തുകൾ ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡുകളിലായി നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അക്ഷരങ്ങളുടെ വിശേഷങ്ങൾ ഭാഗം 8 വിശദീകരിച്ചു നൽകിയത് അബ്ദുല്ല ഷമീർ മദീനി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر. الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
8: Email hello@peaceradio.com. Phone 902-0840-840.
9: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
10: ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ. ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ. ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയ വസന്തം. പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം. വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അടുത്തതായി ഹൃദയവസന്തം, സൂറത്തു യാസീനിന്റെ ഏതാനും ആയത്തുകളെ ആസ്പദമാക്കി നിഷാദ് സലഫിയുടെ സംസാരം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സൂറത്ത് യാസീനിലെ 59-60 ആയത്തുകളാണ് പാരായണം ചെയ്തത്. സ്വർഗാവകാശികളെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന സുഖാനുഭൂതികളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, അതിലുപരിയായി പൂർണ്ണ സമാധാനത്തോടെ സ്വർഗലോകങ്ങളിൽ വിഹരിക്കുന്നവരായിരിക്കും സ്വർഗത്തിൻ്റെ ആളുകൾ എന്ന് ചുരുങ്ങിയ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഈ

ഉദ്ദേശിക്കുന്നതെന്തും ഉദ്ദേശിക്കുന്നതെന്തും ലഭിക്കും എന്ന് വിവിധ ആയത്തുകളിലൂടെ, വിവിധ പദപ്രയോഗങ്ങളിലൂടെ, വിവിധ അധ്യായങ്ങളിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഖുർആനിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. സ്വർഗക്കാരെ പറഞ്ഞാൽ പിന്നീട് നരകത്തിൻ്റെ ആളുകളെക്കുറിച്ചാണ് വിശദീകരിക്കുക. ഇവിടെ സ്വർഗത്തെയും സ്വർഗത്തിൻ്റെ ആളുകളെയും കുറച്ച് പറഞ്ഞതിന് ശേഷം ഇനി അള്ളാഹു പറയുന്നതെന്താണ്? വംതാസുൽ യൗമ അയ്യുഹൽ മുജിരിമൂൻ, അലം അഅ്ഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. വംതാസുൽ യൗമ, വംതാസു എന്നു പറഞ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം വേറിട്ട് നിൽക്കൂ, മാറി നിൽക്കൂ. അൽ യൗം, ഇന്ന്. അയ്യുഹൽ മുജിരിമൂൻ, ഹേ കുറ്റവാളികളെ. സ്വർഗത്തിൻ്റെ ആളുകളുടെ അടുത്തുനിന്ന്, സ്വർഗത്തിൻ്റെ ആളുകളുടെ ഭാഗത്തുനിന്ന് നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കൂ കുറ്റവാളികളെ എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അഥവാ പരലോകത്ത് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർഗത്തിൻ്റെ ആളുകളെയും പരലോകം എന്നു പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. യൗമുൽ ഫസുൽ, തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമാണ്, വേർതിരിക്കുന്ന ദിവസമാണ്, സ്വർഗക്കാരെയും നരകക്കാരെയും വേർതിരിക്കുന്ന ദിവസം, ധർമ്മത്തെയും അധർമ്മത്തിൻ്റെ ആളുകളെയും വേർതിരിക്കുന്ന ദിവസം, നീതിയുടെയും അനീതിയുടെയും ആളുകളെ വേർതിരിക്കുന്ന ദിവസം, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകളെ, ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ആളുകളെ, സുന്നത്തിൻ്റെയും ബിദഅത്തിൻ്റെയും ആളുകളെ, ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ആളുകളെ മാറ്റി നിർത്തുന്ന, വേർതിരിച്ച് നിർത്തുന്ന ദിവസമാണ് പരലോകം. ഐഹിക ജീവിതത്തിൽ എല്ലാവരും ഇടകലർന്ന് ചിലപ്പോൾ അസത്യത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, അനീതിയുടെ, ശിർക്കിൻ്റെ, ബിദഅത്തിൻ്റെ ആളുകൾക്ക് മേൽക്കോയ്മ ലഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഐഹിക ജീവിതത്തിലുണ്ടാകാം. എന്നാൽ പരലോകത്ത് പൂർണ്ണമായും അള്ളാഹു നീതി നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഇൻഷാ അല്ലാ നമുക്ക് കാണാൻ സാധിക്കുക. പല ആയത്തുകളിലും പല ഭാഗങ്ങളിലും ഇതിന് സമാനമായ ആയത്തുകൾ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യൂനുസിലെ 28-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു, വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ثم نقول للذين اشركوا مكانكم انتم وشركاؤكم فزيّلنا بينهم ثم نقول للذين اشركوا പിന്നീട് ശിർക്കിന്റെ ആളുകളോട് നാം പറയും, മകാനക്കും അന്തും വശുറക്കാഉക്കും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും നിങ്ങളുടെ സ്ഥാനത്തേക്ക് മാറി നിൽക്കുക. فزيّلنا بينهم, അവർക്കിടയിൽ നാം രണ്ടു കൂട്ടരെയും വേർതിരിച്ചു നിർത്തും. അഥവാ ശിർക്കും ശിർക്കിൻ്റെ ആളുകളും അവർ പങ്കുചേർത്തിരുന്ന ആളുകളെയും അള്ളാഹു മാറ്റി നിർത്തുമെന്നാണ്. ശിർക്കിനെയും ശിർക്കിൻ്റെ ആളുകളെയും അള്ളാഹു മാറ്റി നിർത്തും, എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. സൂറത്ത് റൂമിലെ 14-ാമത്തെ ആയത്തിൽ, വയൗമ തഖൂമുസ്സാഅ, അന്ത്യദിനം സംഭവിക്കുമ്പോൾ, യൗമ ഇദിയ തഫറഖൂൻ, അന്നേ ദിവസം അവരെ വേർതിരിച്ച് നിർത്തുന്നതാണ്. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകളെ, ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ആളുകളെ, ഇസ്ലാമിൻ്റെയും കുഫ്രിൻ്റെയും ആളുകളെ രണ്ടു മാർഗങ്ങളിലേക്ക്, രണ്ട് ഭാഗങ്ങളിലേക്ക് വേർതിരിച്ചു നിർത്തും. അതാണല്ലോ പരലോകമെന്ന് പറയുന്നത്. അതേ അധ്യായത്തിൽ സൂറത്ത് റൂമിലെ 43-ാമത്തെ ആയത്തും നമുക്കങ്ങനെ വായിക്കാൻ സാധിക്കും. ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം, നിന്റെ മുഖത്തെ നേരായ മതത്തിലേക്ക് നീ തിരിച്ചു നിർത്തുക. എപ്പോൾ? മിൻ ഖബ്ലി അൻ യഅതിയ യൗമൻ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഒരിക്കലും തടയാൻ കഴിയാത്ത ഒരു ദിവസം നിനക്ക് വന്നെത്തുന്നതിന് മുമ്പ്, പരലോകം വരുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ച് മതമനുസരിച്ച് ജീവിക്കുക. യൗമ ഇദിയ തസ്വദ്ദഊൻ, യൗമ ഇദിയ സ്വദ്ദഊൻ, അന്നേ ദിവസം ആളുകളെ അള്ളാഹു വേർതിരിച്ചു നിർത്തും. വഷുറുല്ലദീന ലലമൂ വ അസ്വാജഹും വമാ കാനൂ
യഅബുദൂ

മിന്ദൂനില്ലാഹി ഫഹുദൂഹും ഇലാ സിറാത്തിൽ ജഹീം. സൂറത്തു സ്വാഫാത്തിലെ 22-23 ആയത്തുകൾ. വഹ്ഷുറുല്ലദീന ളലമൂ വഅസ്വാജഹും, അക്രമം പ്രവർത്തിച്ചവരും അവരുടെ ഇണകളും. വമാകാനൂ യഅബുദൂൻ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചിരുന്ന വസ്തുക്കളും അവയെ എല്ലാറ്റിനെയും ഒരുമിച്ചു നിർത്തു. മിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചിരുന്നവയെയും. ഫഹുദൂഹും ഇലാ സിറാത്തിൽ ജഹീം, എന്നിട്ട് നരകത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകൂ, അവരെ നയിച്ചു കൊണ്ടുപോകൂ. അപ്പോൾ സ്വർഗത്തിൻ്റെ ആളുകളെയും നരകത്തിൻ്റെ ആളുകളെയും വേർതിരിച്ച് നിർത്തി സ്വർഗക്കാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവർ അവിടെ അനുഭവിക്കുന്ന സുഖാനുഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, നരകക്കാരായിട്ടുള്ള ആളുകളോട് പറയും, നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കൂ, അവരെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കായിരിക്കും. അവരെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് മാറ്റി നിർത്തും. ഇഅ്തസിലുൽ യൗമ മിനസ്സ്വാലിഹീൻ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. സുഹൃതവാന്മാരുടെ ഭാഗത്തുനിന്ന് ഇന്നേ ദിവസം നിങ്ങൾ വിട്ടുനിൽക്കൂ എന്നു പറയും. ഇൻഫരിദു അനിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ എന്നവരോട് പറയും എന്നൊക്കെ പൂർവകാല മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആയത്ത് നമുക്കൊരിക്കൽ കൂടി അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വം താസു, നിങ്ങൾ മാറി നിൽക്കൂ, ഒരു ബഹുവചന പ്രയോഗമാണ്. വം താസു, നിങ്ങൾ മാറി നിൽക്കൂ. അൽ യൗം, ഇന്നേ ദിവസം. അയ്യുഹൽ മുജിരിമൂൻ, വാക്കുകൾ പുതിയ പദങ്ങൾ. വം താസു എന്നത് മാത്രമായിരിക്കും ഒരു പക്ഷേ സാധാരണ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്, കിയോച്ചലസുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് വം താസു എന്നൊരു പുതിയ വാക്കായിരിക്കും. നിങ്ങൾ വിട്ടുനിൽക്കൂ, മാറി നിൽക്കൂ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്യവും, ഇന്ന്. അയ്യുഹൽ മുജിരിമൂൻ, ഏ കുറ്റവാളികളെ. മുജിരിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി, കുറ്റം ചെയ്തവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് കുറ്റവാളികളെ, നിങ്ങൾ ഇന്നേ ദിവസം സ്വർഗത്തിൻ്റെ ആളുകളുടെ അടുത്തു നിന്നും മാറി നിൽക്കൂ എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. അലം അഹദ് ഇലൈക്കും, അവിടെ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ വിട്ടുപോകാൻ, ഹർഫുകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കയ്യിൽ മൊബൈൽ ഫോണിൽ ഖുർആൻ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. അലം അഹദ് ഇലൈക്കും, അലം അഹദ് ഇലൈക്കും. ആദ്യം ഹംസയുണ്ട് ആ, പിന്നീട് ഐനുണ്ട് അ, പിന്നെ ഹ ആണ് ഹ. അഹദ് ഇലൈക്കും, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ച് അത് പറഞ്ഞത്. അലം അഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, നാം നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ. അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്. അള്ളാഹു പറയാണ് നിങ്ങളോട് നാം അനുശാസിച്ചിരുന്നില്ലേ. അലം ഇല്ലേ, അലം ഇല്ലേ, അഹദ് അനുശാസിച്ചിരുന്നില്ലേ. ഇലൈക്കും, നിങ്ങളോട്. ആരോട്? യാ ബനി ആദം, ആദം സന്തതികളെ, മനുഷ്യരെ, നാം നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. എന്താണ് പറഞ്ഞിരുന്നത്? എന്താണ് അള്ളാഹു നമ്മോട് പറഞ്ഞിരുന്നത്? അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്. അബദ യഅബുദു ഇബാദ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം, ആരാധിക്കുക. ശൈത്വാൻ, പിശാജ്, ശൈത്വാനെ ആരാധിക്കരുത് എന്ന് ആദം സന്തതികളെ നിങ്ങളോട് നാം പറഞ്ഞിരുന്നില്ലേ. ഇന്നഹു, തീർച്ചയായും അവൻ. ലക്കും, നിങ്ങൾക്ക്. അതുവുൻ, ശത്രുവാകുന്നു. മുബീൻ, വ്യക്തമായ. ഒന്നുകൂടെ പറയാം, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അലം അഹദ്, നാം നിങ്ങളോട്, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ, കരാർ ചെയ്തിരുന്നില്ലേ, കൽപ്പിച്ചിരുന്നില്ലേ. ഇലൈക്കും, നിങ്ങളോട്. യാ ബനി ആദം, ഏ ആദം സന്തതികളെ. അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുതെന്ന്. അശ്ശൈത്വാൻ, പിശാചിനെ. ഇന്നഹു, തീർച്ചയായും അവൻ. ലക്കും, നിങ്ങൾക്ക്. അദുവുൻ, ശത്രുവാകുന്നു. മുബീൻ, വ്യക്തമായ ശത്രുവാകുന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൽകിപ്പോന്ന ഒരു മുന്നറിയിപ്പുണ്ട്, ഒരു താക്കീതുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. രംഗം നമുക്കറിയാം.
അള്ളാഹു ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിനു ശേഷം അവിടെ ഇബിലീസിനോട്, അള്ളാഹുവിൻ്റെ ആ മലഉൽ അലയിലുണ്ടായിരുന്ന ഇബിലീസിനോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ആദമിന് അഭിവാദ്യമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഖാല മാ മനഅക അല്ല തസ്ജുദ ഇദ് അമർതുക്, ഖാല അന ഖൈറു മിൻഹു ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, എന്നെ തീ കൊണ്ടാണ് പടച്ചത്, അവനെയാകട്ടെ നീ മണ്ണുകൊണ്ടുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, അതുകൊണ്ട് ഞാൻ അവന് സുജൂദ് ചെയ്യുകയില്ല എന്നായിരുന്നു ഇബിലീസ് പറഞ്ഞ മറുപടി. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇബിലീസ് പറഞ്ഞ മറുപടി അതായിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബിലീസിനോട് പറഞ്ഞ വാചകമെന്താ? ഖാല ഫഹ്ബിത്തു മിൻഹ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നീ പുറത്തു പോവുക. ഫമാ യകൂനു ലക അൻത തകബ്ബറ ഫീഹ ഫഖ്റുജ് ഇന്നക മിനസ്വാഗിരീൻ, ഇവിടെ നിനക്ക് അഹങ്കരിക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് നീ പുറത്തു പോകണം, നീ നിന്ദ്യന്മാരിൽപ്പെട്ടവനാണ്. അപ്പോൾ പിശാജ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നൊരാവശ്യം, ഖാല അന്ദിർനി ഇലാ യൗമി യുബഅസൂൻ, ഇലാ യൗമി യുബഅസൂൻ, ആളുകളെ പുനരെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ, പരലോക നാൾ വരെ, ലോകാവസാനം വരെ അള്ളാഹുവെ എനിക്ക് നീ അവധി നൽകണം. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖ്ഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, എന്തിനാണ് അവധി നൽകുന്നത്? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖ്ഉദന്ന ലഹും, ഞാൻ അവരെ കാത്തിരിക്കും, സിറാതകൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين ثم لآتينهم പിന്നീട് നാം അവരുടെ അടുത്തേക്ക് വരും, മിമ്പൈനി ഐദീഹിം അവരുടെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം അവരുടെ പിന്നിലൂടെ, വഅൻ ഐമാനിഹിം വഅൻ ഷമാഇലിഹിം അവരുടെ വലതുഭാഗത്തുകൂടെ, അവരുടെ ഇടതുഭാഗത്തുകൂടെയെല്ലാം നാം അവരെ സമീപിച്ചു കൊണ്ടിരിക്കും. വല തജിദു അക്സറഹും ഷാക്കിരീൻ, അവരിൽ അധികം ആളുകളെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണാൻ സാധിക്കുകയില്ല. സുഹൃത്തുക്കളെ, ഒരല്പം ആ ഭാഗം സൂറത്തു അഹ്റാഫിൽ നിന്നുള്ള ആയത്തുകളാണ് വായിച്ചു കേൾപ്പിച്ചത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു രംഗമാണ് സൂറ അഹ്റാഫിലൂടെ, സൂറ അൽകഹഫിലൂടെ, സൂറ പിന്നെ അൽ ബഖറയിലൂടെ പല രംഗങ്ങളിലും അള്ളാഹു നമുക്കത് ആവർത്തിച്ച് വിശദീകരിച്ച് തന്നത്. കരാറെടുത്ത്, പ്രതിജ്ഞയെടുത്ത് റബ്ബിൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തമായ ഒരു ശത്രു നിങ്ങൾക്കുണ്ട്. അവനെ പിൻപറ്റി അവൻ്റെ ദുർമന്ത്രണങ്ങൾക്ക് ഒതുങ്ങിക്കൊടുത്ത് ജീവിക്കുന്നവരായി നിങ്ങൾ മാറരുത്. അതാണ് ഈ ആയത്തിൻ്റെയും താല്പര്യം. അലം അഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ? അല്ലാ താബുദു ഷെയ്ത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. പിശാചിനെ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെ പിശാചുക്കളെ ആരാധിക്കുന്നവരുണ്ട്. ആ ആരാധന ശിർക്കാണ്, അത് പാടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രയോഗമാണ്, അഥവാ അള്ളാഹുവിനെ അനുസരിക്കാതെ, റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാതെ, പിശാചിൻ്റെ ദുർമന്ത്രണങ്ങൾക്ക് കീഴൊതുങ്ങി അവൻ നയിക്കുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ജീവിക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തഹദ ഇലാഹഹു ഹവാഹു എന്ന് വിശുദ്ധ ഖുർആൻ വേറൊരു ഭാഗത്ത് വിശദീകരിക്കുന്നത് നമുക്കറിയാം. അതായത് തൻ്റെ ഇച്ഛയെ അവൻ ദൈവമാക്കി. ഒരാൾ തൻ്റെ തന്നിഷ്ടത്തെ ദൈവമാക്കി എന്ന് പറഞ്ഞാൽ, തൻ്റെ ഇച്ഛയെ പൂവിട്ട് പൂജിച്ച് നേർച്ച വഴിപാടുകൾ നൽകി പ്രാർത്ഥിച്ച് അതിനോട് ആരാധനകൾ ആ നിലയ്ക്ക് അർപ്പിച്ചു എന്നാണോ? അല്ല, തന്നിഷ്ടമനുസരിച്ച് ജീവിച്ചു, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചു. അതാണ് ഇച്ഛയെ ദൈവമാക്കി എന്നതുകൊണ്ട് ആ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതേ പ്രയോഗം തന്നെയാണിവിടെ. പിശാചിനെ നിങ്ങൾ ആരാധിക്കരുതെന്ന് നിങ്ങൾക്ക് നാം കരാർ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, അള്ളാഹു പഠിപ്പിച്ചതല്ലാത്ത പിശാചിൻ്റെ വഴി സ്വീകരിച്ച് ജീവിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങളോട് നാം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നാം അനുശാസനം നൽകിയിരുന്നില്ലേ എന്നാണ് ഈ ആയത്തിലൂടെ
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനം പറയുന്ന വാചകം എന്താണ് സുഹൃത്തുക്കളെ? ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. പിശാജ് ആണ് നമ്മുടെ ഏറ്റവും വ്യക്തമായ ശത്രു, ഏറ്റവും വലിയ ശത്രു, നമുക്ക് കാണാൻ കഴിയാത്ത ശത്രു. നേരത്തെ പറഞ്ഞല്ലോ, പിശാജ് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് പ്രതിജ്ഞയെടുത്ത് പിരിഞ്ഞു പോന്നതാണ്. ആ ശത്രു നമ്മോടൊപ്പമുണ്ട്, എപ്പോഴുമുണ്ട്. ഓരോ മനുഷ്യൻ്റെ കൂടെയും ഓരോ കരീനിനെ അള്ളാഹു, പിശാജിനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അവൻ മനുഷ്യനോട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പിശാജ് അവൻ നമ്മുടെ മുന്നിലൂടെ വരും, വമിൻ ഖൽഫിഹിം, പിന്നിലൂടെ വരും, വ അൻ അയ്മാനിഹിം വ അൻ ഷമാഇലിഹിം, അവൻ വലതുഭാഗത്തു കൂടെ വരും, അവൻ ഇടതുഭാഗത്തു കൂടെ വരും. ഏതു സമയവും എവിടെ നിന്നും നമ്മുടെ അടുത്തവൻ നമ്മെ സമീപിക്കും. എന്നിട്ട് തിന്മ പിന്നെ ബോധനം നൽകിക്കൊണ്ടേയിരിക്കും, തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാം ചെയ്യുന്ന തിന്മകളെ നമുക്ക് നന്നായി തോന്നിപ്പിക്കും, അല്ലേ? അങ്ങനെയാണല്ലോ പലപ്പോഴും ചെയ്യുന്ന തിന്മകളെ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പലിശ വാങ്ങുന്നത്, അല്ലേ? ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലായതുകൊണ്ടല്ലേ അങ്ങനെ ഒരു തെറ്റു ചെയ്യുന്നത്, എൻ്റെ ഭർത്താവ് അടുത്തില്ലാത്തത് കൊണ്ടല്ലേ, എൻ്റെ ഭാര്യ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ലേ, ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ, എന്നേക്കാൾ മോശമായി ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ഇതാരുടെ പണിയാണ്? മനുഷ്യൻ്റെ മനസ്സിന് അങ്ങനത്തെ ഒരു ബലഹീനതയുണ്ട്, ഒരു ദൗർബല്യമുണ്ട്, ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുക എന്ന ദൗർബല്യം. അതോടൊപ്പം പിശാജ് മനുഷ്യന് ചെയ്യുന്ന കർമ്മങ്ങളെ നന്നായി തോന്നിപ്പിക്കും. പൈശാചികതക്കനുസരിച്ച് താളം തുള്ളുന്നവൻ്റെ മനസ്സിൽ ആ തിന്മകളെ ആസ്വദിക്കാനുള്ള ഒരു മനസ്ഥിതി പിശാജുണ്ടാക്കും. ഇസ്സയ്യനലഹുമുശ്ശൈത്വാനുഅഅ്മാലഹും, പിശാജ് അവർക്കവരുടെ കർമ്മങ്ങൾ അലങ്കാരമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിശാജെന്ന നമ്മുടെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും വലിയ ശത്രുവിനെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു പിശാജാണ്. വല തത്തബഉ ഖുത്വാത്തി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. സൂറ ഫാത്തിറിൽ, ഈ സൂറത്ത് യാസീനിൻ്റെ തൊട്ടു മുമ്പുള്ള അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്കറിയാം. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിൻ്റെ കരാർ സത്യമാകുന്നു. വല തഗറന്നകുമുൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വല യഗറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അവൻ മനസ്സിലിങ്ങനെ പറഞ്ഞുതരും, ഇതൊക്കെ ചെയ്തോ, ഇതിനേക്കാൾ മോശമായത് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തോ, കുറച്ചു കാലമല്ലേ, ചെറിയൊരു ജീവിതമല്ലേ, ഒരാസ്വാദനവുമില്ലെങ്കിൽ, ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെയെന്തു ജീവിതം. പിശാജ് മനസ്സിലേക്കിട്ടുതരുന്ന ന്യായീകരണങ്ങളും ചിന്തകളുമാണത്. അതിനുശേഷം അള്ളാഹു പറയുന്ന വാചകമെന്താ? ഇന്ന ശൈത്വാന ലക്കും അദുവ്, ഫത്തഖിദൂഹു അദുവ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. മനുഷ്യരായ ശത്രുക്കളോട് മിത്രങ്ങളെപ്പോലെ പെരുമാറാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നന്മ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ നേരിടണം. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ അങ്ങോട്ട് നന്മയോടുകൂടി പെരുമാറണം. എന്നാൽ എല്ലാ ശത്രുക്കളെയും മിത്രങ്ങളാക്കി മാറ്റാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പിശാജിനെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. അവിടെ ഒരു വിട്ടുവീഴ്ചയുടെ കാര്യമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ, പിശാജ് തൻ്റെ സംഘത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. ഇന്നമാ യദുഉ, തീർച്ചയായും പിശാജ് നിങ്ങളെ ക്ഷണിക്കുന്നത്, ഹിസ്ബഹു തൻ്റെ സംഘത്തെ ക്ഷണിക്കുന്നത്, ലിയക്കൂനു മിൻ അസ്ഹാബി സഈർ, നരകത്തിൻ്റെ ആളുകളാവാനാണ്. പരലോകത്തെത്തിയാൽ നരകമായിരിക്കും ഉണ്ടാവുക, സ്വർഗം നഷ്ടപ്പെട്ടു പോകും, വിചാരണയിൽ പരാജയപ്പെടും, മീസാനിൽ എടുത്തു വെക്കാൻ
നന്മകളുണ്ടാവുകയില്ല. സിറാത്ത് മുറിച്ചു കടക്കാൻ കഴിയാതെ നരകത്തിൻ്റെ കത്തിയാളുന്ന അഗ്നിയിലേക്ക് ആപ്പതിച്ചു പോകുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരവസ്ഥയായിരിക്കും മനുഷ്യന് ലഭിക്കുക. അതിലേക്കാണ് പിശാച് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാര അത് പിശാചാണ്. ശത്രുവായി നാം പരിഗണിക്കേണ്ടതാരെയാണ്? അത് പിശാചിനെയാണ്. ഏതു ഭാഗത്തു നിന്നും ഏതു സമയത്തും നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന, നമുക്ക് കാണാൻ സാധിക്കാത്ത ലായഫ്തിനന്നക്കുമുശൈത്വാൻ, മനുഷ്യരെ അള്ളാഹു ആവർത്തിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിശാച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണവൻ. ആദനബിയെ സ്വർഗത്തിൽ നിന്നും അലഹിസ്സലാം പുറത്താക്കിയവനാണ് പിശാച്. ഹവ്വ ബീവിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണ് പിശാച്. അവൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. മാതാപിതാക്കളുടെ, ആദൻ നബിയുടെയും ഭാര്യയുടെയും നമ്മുടെ പിതാവിൻ്റെ നമ്മുടെ മാതാവിൻ്റെ വസ്ത്രമുരിഞ്ഞവനാണ് പിശാച് അല്ലേ? സൂറ അഅ്റാഫിൽ അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അവർ പിശാച് പറഞ്ഞതനുസരിച്ച് ആ ഭക്ഷണം അവർ കഴിച്ചു. അപ്പോഴെന്താ സംഭവിച്ചത്? അവർക്കവരുടെ നഗ്നത വെളിപ്പെട്ടു. അവർക്കവരുടെ നഗ്നത വെളിപ്പെട്ടു. അതുവരെ അവർക്ക് നഗ്നത എന്താണെന്നറിയുമായിരുന്നില്ല. അപ്പോഴവരെന്താ ചെയ്തത്? സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകൾ പറിച്ചെടുത്ത് നാണം മറക്കാൻ ശ്രമിച്ചു. അള്ളാഹു പറഞ്ഞത്, പിശാച് നിങ്ങളുടെ വസ്ത്രം വഴിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ പുറത്തേക്ക് പോവുക. സ്വർഗത്തിൽ നിന്ന് പിശാച് പുറത്താക്കി. അതാണ് അള്ളാഹു പറഞ്ഞത്, ലായഫ്തിനന്നക്കുമുശ്ശൈത്വാൻ കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് മാതാപിതാക്കളെ പുറത്താക്കാൻ, ആദൻ നബിയെയും ഭാര്യയെയും പുറത്താക്കാൻ പിശാച് ദുർബോധനം നടത്തി. അങ്ങനത്തെ ഒരു പണിയെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ, സ്വർഗം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കൽ കൂടെ ആ രണ്ട് ആയത്തുകളുടെ അർത്ഥം വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. വം താസു, നിങ്ങൾ മാറി നിൽക്കുവിൻ. അല്യവും, ഇന്ന്. അയ്യുഹൽ മുജിരിമൂൻ, ഏ കുറ്റവാളികളെ. അലം അഅഹദ് ഇലൈക്കും, നിങ്ങളോട് നാം അനുശാസിച്ചിരുന്നില്ലേ. യാ ബനി ആദം, ഏ ആദം സന്തതികളെ. അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ, ശത്രുവാകുന്നു. മുബീൻ, വ്യക്തമായ ശത്രുവാകുന്നു. അല്ലാഹു അവൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

നാം കേട്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിന്റെ ഏതാനും ആയത്തുകളെ അധികരിച്ച് നിഷാദ് സലഫി നടത്തിയ ഹൃദയവസന്തം പരിപാടിയാണ്.

0: الحبيب. السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ. ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് സുബൈർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവർക്ക് മാർഗദീപമായി അല്ലാഹു തആല ഇറക്കി തന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അനുസ്യൂതമായുള്ള കാലഘട്ടത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ഏറെ സന്തോഷകരമായി പീസ് റേഡിയോ പരിചയപ്പെടുത്തുന്ന ഖുർആൻ പഠന സംവിധാനങ്ങളിൽ പുതിയതായ ടെലിക്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. UAE വിവിധ ഭാഗങ്ങളിൽ നിന്നായുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൊച്ചു പ്രായത്തിലുള്ള വിദ്യാർത്ഥികളുടെ വിളികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. സൂറത്തുന്നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെയുള്ള സൂറകളിൽ നിന്നായുള്ള 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും.
3: വാലൈക്കും സലാം.
2: ആ സൈവ എന്നല്ലേ മോള് പേര് പറഞ്ഞത്? എന്താണ് വിശേഷങ്ങൾ? മോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഷാർജയില. എവിടെയാ പഠിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ? ടെലിക്യൂസിന്റെ സിലബസ് അറിയോ? 3 ചോദ്യങ്ങളാണല്ലോ നമുക്ക് ചോദിക്കാനുള്ളത് അല്ലേ. 3 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുക്കുന്നുള്ള കാര്യം അറിയാലോ? അപ്പോൾ 1 ചോദ്യം തുടങ്ങിയാലോ? ഇത് ചോദ്യം ചോദിക്കുന്നത് നിനക്കറിയാലോ, ഓരോ ആയത്തുകളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായി പെട്ടെന്ന് തെറ്റാതെ നമുക്ക് ഉത്തരം പറയണം. ഓക്കെ,
3: ഞാൻ
2: 1 ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 1 ചോദ്യമാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനൊരു ആയത്ത് ഓതുന്നു, ബാക്കി വരുന്ന ആയത്ത് 2 മോള് ജൈവ മോള് ഓതേണ്ടത്. ഓക്കെ.
3: أعوذ
2: بالله من الشيطان الرجيم وما أدراك ما العقبة
3: أعوذ بالله من الشيطان الرجيم وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة.
2: Very good. ما شاء الله. الله أكبر. ഉത്തരം ശരിയാണ്. മോള് പറഞ്ഞ ഉത്തരം കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ടാവും നമുക്ക്?
3: 2
2: ചോദ്യം കൂടെ ബാക്കിയുണ്ട്. എന്തോ ഒരു ചെറിയ പേടിയുള്ള പോലെ. പേടിയൊന്നുമില്ലല്ലോ.
3: ഇല്ല.
2: ആ, 2 ചോദ്യത്തിലേക്ക് പോവാ അല്ലേ. ചോദിക്കട്ടെ. ഞാൻ ഒരു ആയത്ത് ഓതുന്നു, അതിന്റെ തൊട്ട് മുൻപേയുള്ള ആയത്ത് ഏതാന്ന് ഓതിയാൽ മതി മോള്. ഓക്കെ. قَدْ أَفْلَحَ مَنْ زَكَّاهَا
3: فَأَلْهَمَهَا فُجُورَهَا وَتَقْوَاهَا.
2: മാഷാല്ലാ, വെരി ഗുഡ്. 2 ഉത്തരവും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 2 ഉത്തരവും ജൈവമോള് ശരിയാക്കിയിട്ടുണ്ട്. മാഷാല്ലാ. ഇനി എത്ര ചോദ്യമാണ് നമുക്കുള്ളത്?
3: ഒരു ചോദ്യം.
2: ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ അല്ലേ. അപ്പൊ കൃത്യമായിട്ട് ഖുർആനൊക്കെ പഠിക്കുന്നുണ്ട്. മോള് ഏതെങ്കിലും മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? ഏത് മദ്രസയിലാ? അൽ റാഷിദ് മദ്രസ എന്നാ? മാഷാല്ലാ, മാഷാല്ലാ. ഓക്കെ, ഞാൻ ഇനി 3 ചോദ്യത്തിലേക്ക് പോകട്ടെ. 3 ചോദ്യം ചോദിക്കുന്ന ഞാനൊരു ആയത്ത് ഓതുന്നു, അത് ഏത് സൂറത്തിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പെട്ടെന്ന് പറയണം. 3 ചോദ്യമാണ്. ഈ ചോദ്യം കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മാനമാണ്. ഓതിക്കോട്ടെ.
3: സൂറ
2: മസദ്. മാഷാല്ലാ, ഉത്തരം ശരിയാണ്. മോള് 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓ ജസാക്കുമുള്ള. എന്തായിരുന്നാലും മോളെ ഇനിയും വിളിക്കണം. മോളുടെ മദ്രസയിലെയും സ്കൂളിലെയും ഒക്കെ ഫ്രണ്ട്സിനോടൊക്കെ ടെലിക്യൂസിനെ പറഞ്ഞു കൊടുക്കുക, പരിചയപ്പെടുത്തുക. ഇനിയും വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. നിങ്ങൾക്കുള്ള സമ്മാനം ഇൻഷാല്ലാ പീസ് റേഡിയോ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. നമുക്ക് വന്ന കോൾ ഷാർജയിൽ നിന്നും ജൈവ മോളായിരുന്നു. മാഷാ അല്ലാ, ടെലിക്യൂസിന്റെ ഭാഗമായി നമ്മൾ ചോദിച്ച 3 ചോദ്യങ്ങൾക്കും കൃത്യമായ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കോളായിരുന്നു ജൈവയുടേത്. അവൾ സമ്മാനത്തിനർഹയായിട്ടുണ്ട്. മാഷാ അല്ലാ, അള്ളാഹു അക്ബർ. പ്രത്യേകം അഭിനന്ദിക്കുന്നു രക്ഷിതാക്കളെയും അവരുടെ അധ്യാപകരെയും ഒക്കെ. പ്രത്യേകം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആരാണ് വിളിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? നഫ്ല ഫാത്തിമ. മാഷാ അല്ലാ, എവിടുന്നാണ് മോള്
4: വിളിക്കുന്നത്?
2: ആഹാ, ഉമ്മുൽ കുവൈത്ത് നിന്ന് നമുക്ക് ഫസ്റ്റ് കോളാണ്, മോളുടെ കോളാണല്ലോ. മാഷാ അല്ലാ, മോള് എവിടെയാണ് പഠിക്കുന്നത്? ഉമ്മുൽ കുവൈത്ത് തന്നെയാണ് അല്ലേ. ഓക്കെ. ഖുർആനൊക്കെ നന്നായി ഓതാറുണ്ടോ? ഓക്കെ. നമ്മൾ ചെറിയ സൂറത്തുകൾ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ് നടത്തുന്നത്. അപ്പൊ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഞാൻ അതിലെ ചെറിയ ഒരു ചോദ്യം ആദ്യം തുടങ്ങട്ടെ. ഒരു സൂറത്തിലെ ഒരായത്ത് ഓതുന്നു, മോൾ അതിന്റെ ബാക്കി ഓതിയാൽ മതി. ഓക്കെ. മോൾ സ്കൂളിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു?
4: 3
2: ക്ലാസ് പഠിക്കുന്നു അല്ലേ. ഓക്കെ, ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. أعوذ بالله من الشيطان الرجيم ولا يحض على طعام المسكين അതിന്റെ ബാക്കി ഓതിക്കാം മോളെ. ഹലോ, കേൾക്കുന്നില്ലേ? അതിന്റെ ബാക്കി ഓതിക്കേ.
4: ഒന്നും കൂടി ഓതാ.
2: ولا يحض على طعام المسكين
4: فيل المسكين.
2: കേൾക്കുന്നുണ്ട്, ഓതിക്കോളൂ.
4: فيل المسكين الذين عن صلاتهم ساهون.
2: ഓക്കേ ഓക്കേ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലേ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലേ. ഓക്കേ, ഇൻഷാല്ലാ. ഒന്നുകൂടി ഓതിക്കേ മോളെ കറക്റ്റ് ആയിട്ട്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഓക്കെ, മാഷാ അല്ലാ, ഉഷാറായിട്ട് മോൾ ഓതുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് ക്വിസിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. ഇനി 2 ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ മോള്? എത്രയില്ല മദ്രസ ക്ലാസ്സിൽ? 3 തന്നെയാണ് അല്ലേ. ഓക്കെ, ഞാനൊരു അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതേ ഭാഗങ്ങളിൽ നിന്നായിട്ട് തന്നെ ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഓക്കെ, ഞാനൊരു ആയത്ത് ഓതുന്നു, മോൾ അത് ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഏത് സൂറത്തിലാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ മതി.

0: ഓക്കെ, മോള് പറഞ്ഞോളൂ, സൂറത്തിൻ്റെ നെയിം പറഞ്ഞാൽ മതി, ഓതണമെന്നില്ല. ഹലോ, പറഞ്ഞോളൂ നഫ്ല, ആൻസർ പറഞ്ഞോളൂ. അല്ലോ, നമ്മുടെ ടൈം അത്രയൊക്കെ ഉണ്ടോ? നമുക്ക് അറിയാവുന്ന ചെറിയ സൂറത്ത് തന്നെ അല്ലേ? ആ, നമ്മൾ പോതിയ ആയത്തല്ലേ, വഹുസ്സില മാഫിസ് സുദൂർ. ഓക്കെ, ഇൻഷാല്ലാ മോള് ഇനിയും നന്നായിട്ട് ഒന്നുകൂടെ പഠിക്കുക, സൂറത്തുൽ അഅ്ല മുതൽ സൂറത്ത് നാസ് വരെ. എന്നിട്ട് വീണ്ടും ഇതുപോലെ വിളിക്കുക, നിന്റെ ഉമ്മുൽ ഖുവൈനിലുള്ള സ്കൂളിലും മദ്രസയിലൊക്കെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന് സമയം കഴിഞ്ഞു മോളെ, ആൻസർ പറയേണ്ട സമയം ഒരുപാട് സമയം കഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് മോൾ ഒന്നുകൂടെ ഒക്കെ പ്രാക്ടീസ്, ഉത്തരം കറക്റ്റായി ഇപ്പൊ ലാസ്റ്റായി, പക്ഷെ സമയം കഴിഞ്ഞു. മോള് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വീണ്ടും വിളിക്കാം. ഓക്കെ, വസലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇപ്പോൾ വിളിച്ചിരുന്നത് നഫ്ല ഫാത്തിമ എന്ന കുട്ടിയായിരുന്നു, ഉമ്മുൽ ഖുവൈനിൽ നിന്നാണ്. മോളുടെ ഒന്നാമത്തെ ഉത്തരം ശരിയാവുകയും രണ്ടാമത്തെ ഉത്തരം കറക്റ്റ് ആൻസർ പറയുന്നതിലുണ്ടായിരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല. ഇൻഷാല്ലാ അടുത്ത കോൾ ആരുടേതാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ആരാണ് വിളിക്കുന്നത്?
1: നുസ ഫാത്തിമ നജീബ്.
0: നുസമോൾ എവിടെ നിന്നാണ്?
1: ഷാർജയിൽ
0: നിന്ന്. മാഷാല്ലാ, എവിടെയാണ് ഇപ്പോ സ്കൂൾ പഠിക്കുന്നത്? എവിടെയാ?
1: ഷാർജയിൽ സ്കൂൾ.
0: മാഷാല്ലാ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്?
1: അഞ്ചാം ക്ലാസ്സിൽ.
0: അൽഹംദുലില്ലാ. നമ്മുടെ പീസ് റേഡിയോയുടെ ടെലിക്വിസിനെ കുറിച്ച് അറിയോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ടോ അല്ലേ. അപ്പോ നമ്മുടെ ഈ ടെലിക്വിസിന്റെ മെത്തേഡ് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെ അല്ലേ. മോൾ എത്രാം ക്ലാസ്സിലാ മദ്രസയിലൊക്കെ
1: പഠിക്കുന്നത്?
0: നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം അല്ലേ. മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകും. തുടങ്ങാലോ. ഞാനൊരു ആയത്ത് ഓതാം, മോള് എന്നിട്ട് അതിന് ശേഷം അതിന്റെ ബാക്കി എനിക്ക് ഓതി തന്നാ മതി. ഓക്കെ.
1: أعوذ
0: بالله من الشيطان الرجيم الذي يؤتي ماله يتزكى
1: أعوذ بالله من الشيطان الرجيم

0: تجزى إلا ابتغاء وجه ربي الأعلى ولا سوف يرضى.
1: മാഷാ അല്ലാ മാഷാ അല്ലാ. മോള് കുറെ സൂറത്തുകൾ ഹിഫ്ദ് ഉണ്ടോ മോൾക്ക്? എത്ര ജുസ് ഉണ്ട്? ഏഴ് ജുസ് ഉണ്ടോ? മാഷാ അല്ലാ. എവിടുന്നാണ് പഠിക്കുന്നത്? മദ്രസയിൽ നിന്ന് തന്നെയാണോ?
0: അല്ല, പള്ളിയിൽ നിന്ന്.
1: അൽഹംദുലില്ലാ. ഇനിയും പഠിക്കണം കേട്ടോ. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഒരു സൂറത്തിലെ ഒരു ആയത്തോതാം. മോളത് ഏത് സൂറത്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി.
0: ഓക്കെ.
1: ചോദ്യം ശ്രദ്ധിക്കണം, എങ്കിലാണ് കറക്റ്റായി നിനക്കത് ആൻസർ പറയാൻ കഴിയൂ. അപ്പൊ നുസ മോൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ولا تحاضون على طعام المسكين. ഇത് ഏത് സൂറയിൽ നിന്ന്?
0: സൂറത്തുൽ ഫജ്ർ.
1: മാഷാ അല്ലാ മാഷാ അല്ലാ. ഇന്നത്തെ മോളുടെ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഇനി മൂന്നാമതൊരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയാണെങ്കിൽ പീസ് റേഡിയോ നൽകുന്ന പ്രത്യേകമായ സമ്മാനം ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാ. സമ്മാനം ഇഷ്ടല്ലേ? സമ്മാനം മേടിക്കണ്ടേ? അതിനുവേണ്ടി മൂന്നാമതൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഇൻഷാ അല്ലാ. പേടിയില്ലല്ലോ?
0: ആ,
1: നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരായത്ത് ഓതുന്നു. അതിൻ്റെ മുൻപ് ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് മോൾ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന ആയത്തിൻ്റെ മുൻപേ ഉള്ള ആയത്ത് ഏതായിരിക്കും എന്ന് പറയണം. ഓക്കേ.

0: ബിൽമർഹമ
1: ഒന്നും കൂടി പറയാമോ?
0: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. നുസഹമോള്, ഞാൻ ഓതിയ ആയത്തിന്റെ മുൻപുള്ള ആയത്തായിരുന്നു ഓതേണ്ടത്.

0: بالمرحمة. ഓക്കെ, നമ്മൾ ഉത്തരം പെട്ടെന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമായതുകൊണ്ട് പെട്ടെന്ന് പറയേണ്ടതാണ്. അവസാനിപ്പിച്ചോ? കിട്ടുന്നില്ലേ? ആ, എന്നാ പറഞ്ഞോളൂ. ഔ മിസ്കീന ദാ മത്രബ. ശരിയാണോ? ഉറപ്പല്ലേ? അപ്പൊ ഇൻഷാ അല്ലാ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങൾക്കും നമ്മുടെ നുസമോളെ കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പീസ് റേഡിയോയുടെ പ്രത്യേകമായ സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഇന്നത്തെ ഒരു സമ്മാനത്തിനർഹയായ നമ്മുടെ നുസഹമോള് ഷാർജയിൽ നിന്നാണ്. മാഷാ അല്ലാ, ഏഴോളം ജുസുകൾ ഹിഫ്ദുണ്ട് അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇനിയും മോള് പഠിക്കുക, ഖുറാനൊക്കെ പഠിക്കുക. ഇത്തരത്തിൽ നമ്മുടെ ടെലിഗീസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാവരോടും വിളിക്കാൻ പറയാം. മോൾക്ക് സന്തോഷമായില്ലേ? പീസ് റേഡിയോ ഇഷ്ടമാണോ? മാഷാ അല്ലാ. ഏത് പ്രോഗ്രാമാണ് കേൾക്കാറുള്ളത്? ലൈഫോ? അതിലെന്താ കേൾക്കുക? നമ്മള് പൂമരത്തണല് കേൾക്കുന്നില്ലേ? കേൾക്കണം. എല്ലാ ഞായറാഴ്ചകളിലും ഉള്ള പൂമരത്തണൽ കേൾക്കാറില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. ശുക്രൻ, ഇൻഷാ അല്ലാ വിളിക്കണം കേട്ടോ. ഓക്കെ, ഇനിയും നമ്മുടെ വീട്ടിലൊക്കെ പറയണം. അതുപോലെ തന്നെ ഉസ്താദിനോട് സമ്മാനം കിട്ടിയ വിവരങ്ങൾ പറയണം. നിന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇത്തരം പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇൻഷാ അല്ലാ. ശുക്രൻ. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹ്.
0: ഇപ്പോൾ വിളിച്ചത് ഷാർജയിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നുസ ഫാത്തിമയാണ്. നുസ മോൾ, മാഷാ അല്ലാ, ഏഴ് ജുസുകളോളം ഹിഫ്ളുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് സമ്മാനത്തിന് അർഹയായിട്ടുണ്ട്. ഇന്ന് വിളിച്ച കോളുകളിൽ നിന്ന് രണ്ട് പേർ അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, സമ്മാനത്തിന് അർഹരായിട്ടുണ്ട്. ഇൻഷാ അല്ലാ വരുന്ന ദിവസങ്ങളിലുമുള്ള ടെലിക്വിസിൽ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുക, ടെലിക്വിസിലേക്ക് വിളിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: നിങ്ങൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്, അവതരിപ്പിച്ചത് സുബൈർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.

0: മാന്യ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം
1: 41.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അല്ലാ ചെയ്യുന്നത്.

0: الجبال نصفت. سورة مرسلات لي ഒന്നാമത്തെ ആയത്ത്. والمرسلات عرفا. ഇവിടെ വൽമുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ആസിഫാത്തി അസ്ഫ. ഫൽ ആസിഫാത്തി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാത്തി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാത്തി നശ്റ. വന്നാശിറാത്തി നശ്റ, നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക. ഫൽഫാരിഖാത്തി ഫർഖ. ഫൽഫാരിഖാത്തി ഫർഖ. ഫർഖ, ഖാഫിന് പകരം കാഫാകുന്നത്. ഫർഖ, ഇങ്ങനെ ഫർഖ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്. അതിൻ്റെ മഖ്റജ് ഫൽ ഫാരി ഖാതി ഫർഖ എന്ന് തന്നെ പറയുക. ഫൽ മുൽഖിയാതി ദിക്റ. ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്. ഉദ്റൻ ഔ നുദ്റ. ഉദ്റൻ ഔ നുദ്റ, ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ. ഉദ്റൻ ഔ നുദ്റ. ഇന്നമാ തുഅദൂന ലവാഖിഅ. ഇതിൽ ലവാഖിഅ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫഇദൻ നുജൂമു തുമിസത്. ഫഇദൻ നുജൂമു തുമിസത്. തോ തുമിസത്, അവിടെ തോ ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വാനുച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദസ്സമാഉ ഫുരിജത്. വഇദസ്സമാഉ ഫുരിജത്. വഇദൽ ജിബാലു നുസിഫത്. വഇദർ റുസുലു ഉഖിതത്. വഇദർ റുസുലു ഉഖിതത്.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്. കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത്, ഖാഫിന് ആണ് ശബ്ദ്.
1: വഇദർ റുസുലു ഉഖിതത് ലിഅയ്യി യൗമിൻ ഉജ്ജിലത്.
0: ഇവിടെ ലിഅയ്യി യൗമിൻ ഉജ്ജിലത്. ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്ത് കാണിക്കണം. ഉജ്ജിലത്.
1: ലിഅയ്യി യൗമിൻ ഉജ്ജിലത്. ലിയൗമിൽ ഫസ്ലി വമാ അദ്രാക മാ യൗമുൽ ഫസ്ല്.
0: രണ്ട് സ്ഥലത്തും ഫസ്ല്. ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ല്, ഫസ്ല് എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ല് വമാ അദ്രാക മാ അദ്രാ. അദ്രാ, റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്രാക,
0: അത് അദ്രാക എന്നല്ല പറയേണ്ടത്, അദ്രാക.
1: വമാ അദ്രാക മാ യൗമുൽ ഫസ്ല്.

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്. നുത്ബിഉ ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ. നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുഷ്ഷുക്കൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ സമഗ്രമായ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 29 ക്ലാസ്സാണ് ഇന്ന് നാം കേൾക്കുന്നത്. നോമ്പിൽ ദുആക്കുള്ള പ്രാധാന്യം വിശദീകരിക്കുന്ന ക്ലാസ്. നിയന്ത്രിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 187 വചനത്തിൻ്റെ തഫ്സീറിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ ഫലിയസ്തജീബൂലി എന്ന ഭാഗമാണ് പഠിച്ചത്. അടിയാറുകളുടെ ദുആക്ക് അള്ളാഹു ഉത്തരമേകും. അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് അടിമകൾ അതിനാൽ ഉത്തരമേകണം എന്ന ആശയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി വർത്തിക്കാൻ അള്ളാഹു കൽപ്പിച്ചതാണ് ഫല്യസ്തജീബൂലി. അതിലെ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അടിമകളിൽ നിന്ന് ഇജാബത്ത് വേണം. അത് അള്ളാഹുവിനെ കേട്ടും അനുസരിച്ചും ആജ്ഞാനുവർത്തികളായുമുള്ള ഇജാബത്താണ്. അള്ളാഹുവിൽ നിന്ന് ഇജാബത്തുണ്ട്. അത് അള്ളാഹു ദുആക്ക് ഉത്തരം നൽകിയും പ്രതിഫലം കനിഞ്ഞും ഉള്ള ഇജാബത്താണ്. അള്ളാഹു സുബ്ഹാന തആല തുടർന്ന് പറയുന്നത് വൽയുമിനൂബി ലഅല്ലഹും യർഷുദൂൻ എന്നാണ്. വൽയുമിനൂബി, ഇവിടെ വാവ് അതിഫിൻ്റേതാണ്. ഉം എന്ന അർത്ഥം ലഭിക്കാൻ, ല് എന്നത് ഇവിടെ ലാമ് ലാമുൽ അമ്രാണ്. യുമിനു എന്ന ക്രിയ കൽപ്പനയുടെ ആശയം പേർന്ന ക്രിയയാണ്. ലിയു മിനു, അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നാണ് അപ്പോൾ അർത്ഥം വരിക. ബി എന്ന് പറഞ്ഞാൽ എന്നിൽ. അള്ളാഹു സുബ്ഹാന തആല പറയാണ് വല്യു മിനു ബി, അവർ എന്നിൽ യഥാവിധം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫല്യസ്തജീബു ലി വല്യു മിനു ബി, അള്ളാഹുവിന് ജവാബ് നൽകണം. അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാവുകയും വേണം. ഇവിടെ ഇജാബത്തും ഈമാനും ഒന്നൊന്നിനെ അറിയിക്കുന്നതാണ്. ഈമാൻ ഇജാബത്തിനെ ഉൾക്കൊള്ളുന്നു, ഇജാബത്ത് ഈമാനെയും ഉൾക്കൊള്ളുന്നു. പക്ഷെ ഇവിടെ രണ്ടും വേറെ വേറെ പറഞ്ഞതിൽ ഫല്യസ്തജീബൂലി എന്നത് ഉപരിപ്ലവമായുള്ള അനുസരണവും ഉത്തരമേഖലും കീഴ്വണക്കവുമാണ്. വല്യുമിനു ബി എന്നത് അപ്പോൾ കൽബിൻ്റെ സത്യപ്പെടുത്തലും അംഗീകാരവും വിശ്വസിക്കലുമൊക്കെയാണ്. രണ്ടും അടുത്തടുത്ത് പറഞ്ഞതിനാൽ ഇജാബത്ത് അവയവങ്ങളുടേത്, ഈമാൻ കൽബിൻ്റേത്. ഇവിടെ വല്യുമിനു ബി, അവർ എന്നെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? അള്ളാഹുവെ എങ്ങനെയാണ്, എന്തിലാണ് അംഗീകരിക്കേണ്ടത്? ആവശ്യം ഇവിടെ പറഞ്ഞില്ല. അപ്പം എന്തൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ അംഗീകരിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ സത്യപ്പെടുത്തേണ്ടതുണ്ടോ, അതെല്ലാം വിശ്വസിക്കുക, അംഗീകരിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. വിശിഷ്യ ഈ വചനത്തിൽ പറഞ്ഞ ബി അന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ എന്ന രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ടത്. അള്ളാഹു ഖരീബാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഖുർബിനെ കുറിച്ച്, അള്ളാഹു സമീപസ്ഥനാണ്, സമീപവാസിയാണ് എന്നുള്ള കാര്യം. മറ്റൊന്ന് ഇജാബത്ത്, ദുആ ചെയ്യുന്നവന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരമേകുമെന്ന വിഷയം. ഇത് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു പുലർത്തും പാലിക്കും എന്ന് വിശ്വസിക്കുക. അള്ളാഹു സമീപസ്ഥനാണെന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവനയെ സത്യപ്പെടുത്തുക, സമ്മതിക്കുക, ഇതാണ് ഇവിടെയുള്ള പ്രത്യേകം വിശ്വസിക്കേണ്ട കാര്യം. ഇതിൽ പരിമിതമല്ല. അള്ളാഹു സുബ്ഹാന തആല തന്നെ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അന ഇൻദ ബന്നി അബ്ദി ബി, ഞാൻ എൻ്റെ ദാസൻ എന്നെ വിചാരിക്കുന്നിടത്താണ്, എന്നെക്കുറിച്ച് ഊഹിക്കുന്നിടത്താണ്. ഇൻ ബന്നബി ഖൈറൻ ഫലഹു, എന്നെക്കുറിച്ച് നല്ലത് വിചാരിച്ചാൽ ആ നല്ലത് അവനുണ്ടായിരിക്കും. വൈൻ ബന്ന ഷറൻ ഫലഹു, എന്നെക്കുറിച്ച് ദുർവിചാരമാണ് എങ്കിൽ അതുണ്ടായിരിക്കും. മോശം വിചാരിച്ചാൽ ആ മോശമായിരിക്കും അവനുണ്ടാവുക. വഅന മഅഹു ഇദാ ദക്കറനി, ഞാൻ ദാസനോടൊപ്പം ആയിരിക്കും, ദാസൻ എന്നെ ഓർക്കുകയായാൽ. വഅന മഅഹു ഇദാ ദഅനി, അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവൻ്റെ കൂടെയായിരിക്കും. ഇതൊക്കെ അള്ളാഹു സുബ്ഹാന തആല അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനമാണ്. അത് അള്ളാഹു പുലർത്തും എന്ന് വല്യുമിനു ബി, അള്ളാഹുവെ കുറിച്ച് വിശ്വസിക്കട്ടെ എന്നാണ്. ഇതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. എൻ്റെ വാഗ്ദാനം എന്താ? വഅന മഅഹു ഇദാ, വഅന മഅഹു, ഞാൻ ദാസനോടൊപ്പമാണ്. വഅന മഅഹു. എപ്പോ? ഇദാ ഒന്ന് പറഞ്ഞാൽ എന്താ? ദഅാനി, ഇദാ ദക്കറനി എന്നൊക്കെ. ഞാൻ ദാസനോടൊപ്പമാണ്, അവൻ എന്നോട് ദുആ ചെയ്താൽ, അവൻ എനിക്ക് ദിക്ർ എടുത്താൽ, അവൻ എന്നെ ഓർത്താൽ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു പാലിക്കും, പുലർത്തും, കനിയും എന്നത് വലിയ ഉമിനൂബി, എന്നിൽ അവർ വിശ്വസിക്കട്ടെ, എന്നിൽ അവർ വിശ്വാസമർപ്പിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. ഇബ്ൻ ഹജർ അൽ അസ്ഖലാനി ഫതഹുൽ ബാരിയിൽ ഏതാനും കാര്യങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. അതൊന്ന്, അൽ ഇജാബത്തു ഇന്ദദ്ദുആ, ദുആ ചെയ്യുന്ന സമയം ഉത്തരം തരും എന്ന ബന്നി വിചാരം. അതേപോലെ അൽ ഖബൂൽ ഇന്ദത്തൗബ, തൗബ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള വിചാരം. അതേപോലെ അൽ മഗ്ഫിറ, പാപം പൊറുക്കും, ഇന്ദൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തേട്ടം നടത്തുന്ന വേളയിൽ എന്ന വിചാരം. അൽ മുജാസാത്ത്, പ്രതിഫലം മഹത്തരമായി കനിയും. എപ്പോ? ഇന്ദ ഫിഇലിൽ ഇബാദത്തി ബിശുറൂതിഹ, ഇബാദത്ത് അതിന് നിബന്ധന അനുസരിച്ച് നിർവഹിക്കുന്ന വേളയിൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ദാസന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് എന്റെ ദാസന് വിചാരിക്കുന്നിടത്താണ് ഞാൻ എന്ന് പറഞ്ഞില്ലേ, ദാസന്റെ കൂടെ അള്ള ഉണ്ടാവും. അതേപോലെ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ദാസന്റെ കൂടെ ആയിരിക്കും. അനമാഹു ഇതാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴാണ് എങ്ങനെയാണ് കൂടെ ഉണ്ടാവുക? ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് നൽകി, തൗബ ചെയ്യുമ്പോൾ തൗബ കബൂലാക്കി, പാപമോചനത്തേട്ട് നടത്തുമ്പോൾ, ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ മഗ്ഫിറത്തേകി, ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിൽ പ്രതിഫലം കനിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു കനിയും എന്ന് വിശ്വസിക്കുകയും ചെയ്യുക, അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പം അതാണ് വലിയ മിനൂബി, അള്ളാഹു ഉത്തരമേകും, തൗബ സ്വീകരിക്കും, പാപം പൊറുക്കും, പ്രതിഫലം കനിയും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതിൽ അള്ളാഹു വിശ്വസിക്കുക, നിരാശ ഉണ്ടാകാൻ പാടില്ല. അതും അതിൻ്റെ തേട്ടാണ് വലിയ മിനൂബി. അള്ളാഹുവിൻ്റെ കനിവിൽ, കാരുണ്യത്തിൽ നിരാശപ്പെടൽ വൻപാപ്പാണ്. അൽ ഖനൂത് മിൻ റഹ്മത്തില്ല, നൈരാശ്യത്തിനടിപ്പെടാതെയുള്ള വിശ്വാസം, അതാണ് വലിയ മിനൂബി. അള്ളാഹുവിൽ നിരാശപ്പെടൽ വൻപാപമാണെന്ന് പറഞ്ഞല്ലോ. അക്ബറുൽ ഖബായിർ എന്നല്ലേ അതിനെ പരിചയപ്പെടുത്തിയത്, വൻപാപങ്ങളിൽ വൻപാപം. ഉദുള്ളാണ് ഉത്തരം ലഭിക്കുമെന്നത് ദൃഢവിശ്വാസമുള്ളവരായി, ഉറപ്പുള്ളവരായി ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അതാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്. സംശയം ഉണ്ടാക്കാൻ പാടില്ല, സന്ദേഹം പാടില്ല. പിന്നെയോ, അള്ളാഹു കനിയുമെന്ന ഉറപ്പോടുകൂടി വിശ്വാസമർപ്പിച്ചുകൊണ്ട് എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഫലിയസ്തജീബൂലി വല്യു മിനൂബി. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ലഅല്ലഹും യർഷുദൂൻ എന്നാണ്. റഷ്ദ് അല്ലെങ്കിൽ റുഷ്ദ് റ എന്നും അതേപോലെ റു എന്നും വായനുണ്ട്. റഷ്ദ് അല്ലെങ്കിൽ റുഷ്ദ് അല്ലെങ്കിൽ റഷദ് ക്രിയയാകുമ്പോൾ റഷദ യർഷുദു, റഷദ യർഷിദു, റഷീദ യർഷദു, ഇങ്ങനെയൊക്കെ ക്രിയ ഇതിൽ നിന്ന് വിൽപ്പന്നാണ്. അർത്ഥമാക്കുന്നത് എന്താ? അൽ ഗയ്യ എന്ന് പറയും. അൽ ഗയ്യ എന്ന് പറഞ്ഞാൽ അവിവേകം. അപ്പോൾ റഷദ് അല്ലെങ്കിൽ റുഷ്ദ് എന്ന് പറഞ്ഞെങ്കിൽ വിവേകം, തൻ്റെ ഇടം. ഹിദായത്ത് എന്നതിൻ്റെ പര്യായമായി റുഷ്ദും റഷദും പ്രയോഗിക്കും. ഹിദായത്ത്, സൽപാന്താവ്, സന്മാർഗം, സൽവഴി ഒക്കെ അർത്ഥമാക്കുന്ന പ്രയോഗമാണ്. അതേപോലെ ഹുസ്നു തസറുഫ്, നല്ല നിലക്കുള്ള കൈകാര്യ കർത്തൃത്വം, അത് വിവേകത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും സൽപാന്താവിൻ്റെയും ഒരു തേട്ടമാണ്. വബുത്തലുൽ യത്താമ ഹത്ത ഇദ ബലഗു നികാഹ ഫൈൻ ആനസ്തു മിൻഹും റുഷ്ദ എന്ന് പറഞ്ഞേ, യതീമുകളെ പരീക്ഷിക്കണം, നിക്കാഹിനുള്ള അവരുടെ പ്രായമെടുത്താൽ അവരിൽ നിന്ന് നിങ്ങൾ റുഷ്ദ് അറിയുകയും ചെയ്താൽ. അവിടെ എന്താ? കൈകാര്യ കർത്തൃത്വം നന്നായിട്ടുള്ള ഒരവസ്ഥ, നന്നായി കൈകാര്യ കർത്തൃത്വം വശമാകുന്ന അവസ്ഥ. അപ്പോൾ അവരെ സ്വത്തേൽപ്പിക്കാനാണ് പറഞ്ഞത്. ഏതായാലും സന്മാർഗത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും വർത്തനം, അതാണ് ലഅല്ലഹും യർഷുദൂൻ എന്നതിൽ അർത്ഥമാക്കുന്നത്. ലഅല്ലഹും എന്ന് പറഞ്ഞാൽ അവിടെ ലിത്തലീൽ എന്ന് പറയും, വേണ്ടി എന്ന അർത്ഥത്തിന്. ലഅല്ലഹും യർഷുദൂൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ദീനിയായ, മതപരമായ, തങ്ങളുടെ ഭൗതികമായ, ദുന്യവിയായ നന്മകൾ, അതിലേക്ക് അവർ മാർഗം ലഭിച്ചവർ. ഇഹ്തദൗലി മസാലിഹി ദീനിഹിം വദുനിയാഹും, അങ്ങനെയാണ് അതിൻ്റെ തഫ്സീർ. അബുൽ ആലിയ അറയാഹി യർഷുദൂൻ എന്നതിന് ഇഹ്തദൂൻ എന്നാണ് അർത്ഥം പറഞ്ഞത്. മാർഗം സിദ്ധിച്ചവർ, ഇഹപര നന്മകൾക്ക് മാർഗം പ്രാപിച്ചവർ അവർ ആകുന്നതിന് വേണ്ടി എന്നാണ് ലഅല്ലഹും യർഷുദൂൻ. ഫലിയസ്തജീബൂലി വലിയുമിനുബി, അള്ളാഹുവിന് അവർ ഉത്തരം നൽകട്ടെ, അള്ളാഹുവിനെ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ തങ്ങളുടെ ഇഹപര നന്മകൾ, അതിലേക്ക് മാർഗം ലഭിച്ചവർ ആകുന്നതിന് വേണ്ടി, സന്മാർഗം സിദ്ധിച്ചവർ ആകുന്നതിന് വേണ്ടി നല്ല കൈകാര്യകർത്തൃത്വം ഉള്ളവർ ആകുന്നതിന് വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. ഫലിയസ്തജീബൂലി വല്യുമീനു ബി ലഅല്ലഹും യർശുദൂൻ എന്ന ആയത്ത് നമ്മൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ചില വിഷയങ്ങൾ സുപ്രധാനമാണ്. അതിൽ ഒന്ന്, നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ നമ്മൾ പറഞ്ഞു 183, 184, 185, ഇതാണ് നോമ്പിൻ്റെ ആയത്തുകൾ. അതിൽ നോമ്പുമായി ബന്ധപ്പെട്ട് 183, 184, 185, പിന്നെ 187 നോമ്പിൻ്റെ മസാലകളാണ്. അതിനിടയിലാണ് 186-ാമത്തെ ആയത്ത്, നമ്മുടെ ഈ ആയത്ത്. ഈ ആയത്താണ് ദുആയിൻ്റെ വിഷയത്തിൽ നമ്മൾ പഠിച്ച ആയത്ത്. ഈ വിഷയം നമ്മൾ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു സുപ്രധാന വിഷയം ഈ ഒരു കോർവയിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ തഫ്സീറിൽ നൽകിയതാണ്. എന്താണത്? അദ്ദേഹം പറയുന്നത്, വഫി ദിക്രിഹി തആല ഹാദിഹിൽ ആയ അൽ ബാഇസ അല ദുആ, ദുആക്ക് പ്രേരണയേകുന്ന ഈ ആയത്തിനെ അള്ളാഹു ഇവിടെ ഉണർത്തിയതിലുണ്ട്. എങ്ങനെ ഉണർത്തിയത്? മുതഖല്ലിലത്തം ബൈന അഹ്കാമി സിയാം, നോമ്പിന്റെ ഹുക്കുമുകൾ അതിന് ഇടയിൽ കലർത്തിയാണ് അള്ളാഹു ഇതായിട്ട് ഇവിടെ പറഞ്ഞത്. ആ പറഞ്ഞതിലുണ്ട് ഇർഷാദുൻ, നിർദ്ദേശം. ഏത് വിഷയത്തിലേക്ക്? ഇലൽ ഇജ്തിഹാദി ഫി ദുആ, ദുആയിൽ പരിശ്രമിക്കുന്നതിലേക്ക്, അധ്വാനിക്കുന്നതിലേക്ക്. എപ്പോ? ഇന്ത ഇക്മാലിൽ ഇദ്ദ, എണ്ണം പൂർത്തീകരിക്കുന്നപ്പോ വേളയിൽ, വഇന്ദ കുല്ലി ഫിത്രിൻ, എല്ലാ നോമ്പ് തുറക്കുന്ന അവസരത്തിലും. അതിവിടെ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ്. നോമ്പിൻ്റെ വിധികൾ പറയുന്ന ആയത്തുകൾ, അതിനിടയിൽ ദുആയിന് പ്രേരണയേകുന്ന ആയത്ത് പരാമർശിച്ചതിൽ, നോമ്പ് അവസാനിക്കുമ്പോൾ എല്ലാ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ ദുആയിൽ പരിശ്രമിക്കണം എന്നതിലേക്കുള്ള ഇർഷാദ്, നിർദ്ദേശമാണ്, ഉപദേശമാണ്, മാർഗം അരുളലാണ് ഉള്ളത്. ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പ്രത്യേകം നോമ്പിൻ്റെ ആയത്തുകൾ പഠിച്ചു പോകുമ്പോൾ, ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നോമ്പുകാരൻ്റെ ദുആ, സലാസു ദഅവാതിൻ ലാ തുറദ്, മൂന്ന് ദുആവുകൾ, അത് വെറുതെ മടക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ദഅവത്തുൽ വാലിദി ലിവലദിഹി, രക്ഷിതാവിൽ നിന്ന് സന്തതികൾക്കുള്ള ദുആ. വദഅവത്തു സായിം, നോമ്പുകാരൻ്റെ ദുആ. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് അദിയാഉൽ മഖ്ദിസി നിവേദനം ചെയ്യുന്ന ഹദീസ്. സുലാസിയാത്തിൽ അബുൽ ഹസൻ ഇബ്നു മഹ്റവൈ നിവേദനം ചെയ്യുന്ന ഹദീസ്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, അങ്ങനെ പ്രയോഗം കാണാം. മൂന്ന് ദുആവുകൾ ഉത്തരം നൽകപ്പെടുന്ന ദുആവുകളാണ്. ദഅവത്തു സായിം, ദഅവത്തുൽ മബ്ലൂം, ദഅവത്തുൽ മുസാഫിർ. എന്നിട്ട് ആ മൂന്ന് ദുആകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി. നോമ്പുകാരൻ്റെ ദുആ, മർദിദൻ്റെ ദുആ, യാത്രക്കാരൻ്റെ ദുആ. അബൂ ഹുറൈറയിൽ നിന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ്, അത് ഇബ്നു ഹിബ്ബാൻ സഹീഹിൽ ഉദ്ധരിച്ചു. ഇമാം അഹ്മദ് മുസ്നദിലും, അതേപോലെ അബൂദാവൂദ് അത്തയാലിസി, ബൈഹഖി, ഇബ്നു അബീ ശൈബ, തുർമുദി, ഇബ്നു മാജ, അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്ന് കൂട്ടർ അവരുടെ ദുആ തിരസ്കരിക്കപ്പെടില്ല എന്നുള്ളതാണ്, ഉത്തരം നൽകാതെ മടക്കപ്പെടില്ല എന്നാണ്. മൂന്ന് ദുആ, അതിൽ ഒന്ന് അസ്സായിമു ഹൈന യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ. വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. വദഅവത്തുൽ മദ്ലൂം, മർദീദൻ്റെ ദുആ. ഹദീസുൻ ഹസൻ എന്നാണ് ഇബ്നു ഹജർ ഇത് സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്ന് വിധിച്ചുകൊണ്ട് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നിന്ന് അബൂദാവൂദിനി തയാലിസി, അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടതായി ഉദ്ധരിക്കുന്നുണ്ട്. ലിസ്സായിമി ഇൻദ ഇഫ്താരിഹി ദഅവത്തുൻ മുസ്തജാബത്തുൻ എന്നാണ്. നോമ്പുകാരന് നോമ്പ് തുറക്കുമ്പോൾ ഉത്തരം നൽകപ്പെടുന്ന ദുആ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫഖാന അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇദാ അഫ്തറ ദഅ അഹ്ലഹു വലദഹു വദഅ എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോമ്പ് തുറന്നാൽ കുടുംബത്തെയും മക്കളെയും ഒക്കെ വിളിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി റഹ്മതിക് അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലി, ഇങ്ങനെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അംറിന്റെ ദുആ എന്നാണ്. നോമ്പ് തുറന്നാൽ അല്ലാഹുമ്മ, അല്ലാഹുവേ ഇന്നി അസ്അലുക് ബി റഹ്മതിക്, നിന്റെ റഹ്മത്തിനെ മുൻനിർത്തി, അല്ലാഹുവെ ഞാൻ നിന്നോട് യാചിക്കുന്നു, നിന്റെ റഹ്മത്ത് എന്നാൽ അല്ലതി വസിഅത് കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും വിശാലമായ വിപുലമായ നിന്റെ റഹ്മത്ത്, അതിനെ മുൻനിർത്തി ഞാൻ നിന്നോട് തേടുന്നു, അൻ തഗ്ഫിറ ലി, നീ എന്നോട് പൊറുക്കണം എന്ന്. ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണാം. അപ്പൊ ഇവിടെ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ് നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ ഈ ദുആയിന്റെ ആയത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇടയിൽ പറഞ്ഞപ്പോൾ, നോമ്പ് തീരുമ്പോൾ, ഓരോ ദിവസവും നോമ്പ് അവസാനിക്കുമ്പോൾ വിശിഷ്യ ദുആയുടെ പ്രാധാന്യം, ദുആക്കുള്ള സ്ഥാനം, ഈ ഒരു വിഷയം. ഈ ആയത്ത് അവസാനിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു മസ്അല ദുആയിന്റെ പ്രാധാന്യം, ദുആയിന്റെ ആവശ്യകത, അനിവാര്യത, ദുആ എന്ന ഇബാദത്ത്, അതിനുള്ള സ്ഥാനം നമ്മുടെ ദീനിൽ എത്രമാത്രം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു വചനം, അതിൽ ദുആ ചെയ്യാൻ പ്രേരണയേകി, പ്രോത്സാഹനമേകി, ആ ദുആക്ക് അള്ളാഹുവിൽ നിന്നുള്ള ജവാബുണ്ടാകുമെന്നുള്ള വാഗ്ദാനമേകി, ദുആ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഉണർത്തി വചനം അവതരിപ്പിച്ചു. ചിലർ ദുആയിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്, ദുആയിൽ യാതൊരു ഫായിദയുമില്ല എന്ന് പറയാറുണ്ട്. സൂഫി തരീഖത്തുകളിൽ വഴി നടന്ന ചിലർ, ഹഖീഖത്തിൻ്റെ ഉലമാക്കൾ എന്നൊക്കെ തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ, അവരാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാറുള്ളത്. ദുആണ്ട് ഒരു ഫായിദയില്ല, എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങളൊക്കെ കാലയെ കൂട്ടി തീരുമാനിച്ചതാണ് ആ നിലക്ക്. പിന്നെ ആഖിറത്തിൻ്റെ വിഷയത്തിലാണ് എങ്കിൽ ദുആ നല്ലതാണ്, ദുനിയാവിൻ്റെ വിഷയങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തതാണ്, അതുകൊണ്ട് അള്ളാഹു ഏറ്റെടുത്ത വിഷയങ്ങളിൽ ദുആക്ക് ദുആൻ്റെ യാതൊരു ആവശ്യവുമില്ല. ദുആ ഇരക്കുന്ന സമയം അവസ്ഥ നല്ലതാണ് എങ്കിൽ, മനസ്സ് ശുദ്ധമാണ് എങ്കിൽ, സ്വകാര്യത തെളിഞ്ഞതാണ് എങ്കിൽ, ഉള്ളം പരിശുദ്ധമാണ് എങ്കിൽ ദുആ ചെയ്യാം. ദുആ ഉപേക്ഷിക്കുന്നതിലാണ് നല്ലതെന്ന് തോന്നുകയാണ് എങ്കിൽ ദുആ ചെയ്യാതിരിക്കലാണ് ഉത്തമം. അള്ളാഹു വിധിച്ചത് ഭവിക്കും, അപ്പം അതിനോട് എതിരാകാതിരിക്കാൻ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ദുആ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ തുടങ്ങി ദുആയെ നിരുത്സാഹപ്പെടുത്തി, ദുആൻ്റെ വിഷയത്തിൽ വിരക്തി ജനിപ്പിച്ച് ചില തീവ്ര സൂഫികളുടെ കുറേ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. തഫ്സീറുകൾ അതൊക്കെ വിശദമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയോടുള്ള പരസ്യമായ ലംഘനമായതുകൊണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, എന്നോട് ദുആ ചെയ്താൽ ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം ഏകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. അത് ദുആ ചെയ്യാനാണ്, അള്ളാഹുവിനോട് കേഴാനും അവനോട് അവനെ വിളിക്കാനും അവനിൽ ആവശ്യക്കാരനാണെന്ന വിനയവും ഭവ്യതയും അടിയാറുകളിൽ ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നമ്മളിവിടെ കേട്ടു, ഉദൂനി അസ്തജിബ് ലക്കും, അള്ളാഹു കൽപ്പിക്കുന്നത് നിങ്ങൾ എന്നോട് ദുആ ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അപ്പം ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള എതിർസ്വരങ്ങളാണ് ചില തീവ്ര സുഫി തരീഖത്തുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അൽ ഫഖ്റു റാസിയെ പോലുള്ള മുഫസ്സിറുകൾ ഇത്തരം ചിന്താഗതിയെ ഇതുപോലത്തെ ആയത്തിൻ്റെ വെളിച്ചത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എത്ര ഹദീസുകൾ! ആജസുന്നാസ് മൻ അജസ അനി ദുആ വ അബ്ഖലുന്നാസ് മൻ ബഖില ബിസ്സലാം. ജനങ്ങളിൽ ഏറ്റവും ദുർബലൻ, ദുആ ചെയ്യുന്നതിനെ തൊട്ട് ദുർബലനായവനാണ്, സലാം കൊണ്ട് പിശുക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുആ ചെയ്യാത്ത, ദുആ ചെയ്യാൻ അശക്തനായവൻ, അവൻ ഏറ്റവും വലിയ അശക്തൻ എന്ന് പറയുമ്പോൾ ദുആ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്, പ്രേരണയും കൽപ്പനയാണ്. ലൈസ ശൈഉൻ അക്രമ അലല്ലാഹ് മിനദ് ദുആ, അള്ളാഹുവെ ആദരിക്കാനും ബഹുമാനിക്കാനും ദുആയോളം ഒന്നുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അഫ്ദലുൽ ഇബാദത്തി ദുആ, ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുആയാണ്. ഇതൊക്കെ തിരുമൊഴികളാണ്. മല്ലം യസ്അലില്ലാഹ് യഗ്ദബ് അലൈഹ്, അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവനോട് അള്ളാഹു കോപിക്കും, ദേഷ്യപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹാ പറഞ്ഞതായി കാണാം, സലുല്ലാഹ കുല്ല ശൈഇൻ, അള്ളാഹുവിനോട് നിങ്ങളെല്ലാം ചോദിച്ചോളൂ എന്നാണ്. എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ഇരക്കൂ, യാചിക്കൂ, ചോദിക്കൂ. മഹദി പറയാണ്, ഹത്തശ്ശിസ്, ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും ചോദിക്കാൻ പറയാണ്. ഫൈൻ അള്ളാഹ ഇല്ലം യു യസ്സിറുഹു ലം യതയസ്സർ, കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല അത് തരപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അത് തരപ്പെടൂല. അതുകൊണ്ട് അതുപോലും ചോദിക്കാനാണ് മഹദി റളിയല്ലാഹു തആല എന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം, ദുആക്കുള്ള പ്രാധാന്യം, ദുആ ഇരക്കുവാനുള്ള കൽപ്പന, അത് വിശുദ്ധ ഖുർആനിൽ വന്നത് നമ്മൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ആയത്ത് പ്രസ്തുത വചനങ്ങളിൽ ഒരു മഹൽ വചനമാണ് എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉണർത്താനുള്ള മറ്റൊരു മസാല, നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരമേകും. അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉജീബു, ഞാൻ ഉത്തരമേകും എന്ന് വാഗ്ദാനം നൽകി. എന്നാൽ സൂറത്തു അൽ അനാമിലെ 41-ാം വചനത്തിൽ, ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻഷാ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല നീക്കുകയും പോക്കുകയും ചെയ്യും അവൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉജീബു എന്ന് പറഞ്ഞു. സൂറത്തുൽ അനാമിൽ ഇൻഷാ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഉത്തരം കനിയും എന്ന ആശയത്തിൽ. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമായി തോന്നും വിധാണ് വന്നിട്ടുള്ളത്. പണ്ഡിതന്മാർ അതിൽ പറയുന്നത്, സൂറത്ത് അനാമിൽ ആയത്ത് അവിശ്വാസികളുടെ ദുആയിൻ്റെ വിഷയത്തിലാണ്. അവിശ്വാസികൾ ദുആ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ മഷിയത്തുമായി ബന്ധപ്പെട്ടാണ് അതിനുത്തരം നൽകുന്ന വിഷയം. അവിടെ അവിശ്വാസികളുടെ ദുആയിൻ്റെ വിഷയമാണ് അള്ളാഹു പറയുന്നത്. ഖുൽ അറായിതകും ഇൻ അതാകും അദാബുല്ലാഹി ഔ അതത്കുംസ് സാഅതു അഗൈറല്ലാഹി തദഊന ഇൻ കുന്തും സാദിഖീൻ ബൽ ഇയാഹു തദഊന ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻ ശാ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അവിശ്വാസികളോട് പറയാൻ പറയാണ്, പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അന്ത്യനാൾ സംഭവിച്ചു, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടുമോ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിശ്വാസികളുടെ വിഷയത്തിലാണ് ആയത്ത്. എന്നാൽ ഇവിടെ വൈദാ സാലക ഇബാദി എന്ന് പറഞ്ഞാൽ എൻ്റെ ദാസന്മാർ വിശ്വാസികൾ എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾക്കുള്ള വിഷയമാണ് ഇവിടെ അൽ വഅദുൽ മുത്തലഖ്, നിരുപാധികം അവർക്ക് ഉത്തരം നൽകുമെന്നുള്ളത്. എന്നാൽ അവിശ്വാസികളുടെ ദുആ അത് അള്ളാഹുവിൻ്റെ മഷിയത്തുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നൽകും, അതില്ല എങ്കിൽ തിരസ്കരിക്കും എന്നുള്ള കാര്യം. ഈ ഒരു ആയത്തുകളുടെ വിഷയത്തിൽ ഇവിടെ ദുആഉൽ കൊണ്ട് ഉദ്ദേശം ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരമേകും എന്ന് പറഞ്ഞത് അതിന് പ്രതിഫലം നൽകും എന്ന ഉദ്ദേശത്തിലാണ് എന്നൊക്കെ അതിൻ്റെ ഇഷ്കാലിന് ഒരു മറുപടി പണ്ഡിതന്മാർ പറഞ്ഞതും വായിക്കാം. അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ അഷ്ഖൈത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ സൂറത്തുൽ ബഖറയിലെ 186 വചനമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വചനം നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള 187 വചനമാണ്. ഉഹില്ലലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന് തുടങ്ങിയുള്ള വചനം അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാൻ ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 29 ക്ലാസ്സാണ് നാം കേട്ടത്. നോമ്പിൽ ദുആക്കുള്ള പ്രാധാന്യം. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കാതോർക്കാം.
4: ചോദ്യം 1. കാരുണ്യവാനായ അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിന് ഇജാബത്ത് അള്ളാഹു ഏകയും ചെയ്യും. ഇജാബത്ത് എന്നത് എന്താകുന്നു എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ എ കൽബ്, ഓപ്ഷൻ ബി ശരീരം, ഓപ്ഷൻ സി അവയവം. ചോദ്യം 2. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം എന്നത്, അത് എങ്ങനെയൊക്കെയാണ്? ഓപ്ഷൻ എ കരീബ് ആണ് ഇജാബത്ത് ചെയ്യാത്തവൻ. ഓപ്ഷൻ ബി കരീബ് ആണ് ഇജാബത്ത് ചെയ്യുന്നവനല്ല. ഓപ്ഷൻ സി കരീബ് അല്ല ഇജാബത്ത് ചെയ്യുന്നവൻ. ചോദ്യം 3. റുഷുദുൻ എന്നതിൻ്റെ വാക്കർത്ഥം വിവേകം, തൻ്റെടം എന്നൊക്കെയാണല്ലോ, അതിൻ്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ എ റഹ്മത്ത്, ഓപ്ഷൻ ബി ഹിദായത്ത്, ഓപ്ഷൻ സി വിനയം.
5: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
7: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
8: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൽ പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സഊദ്. സൂറ ത്വാരിഖ്.

0: നമ്മൾ ഇതുവരെ കേട്ട പാരായണം സൂറ ത്വാരിഖ്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് സഊദ്.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ലോകത്തെ പ്രസിദ്ധരായ ഖുർആൻ ഖാരിങ്ങളുടെ ശബ്ദമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് നമ്മൾക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഖാരി അഹമ്മദ് അൽ അജ്മി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره

0: ويسبحونه وله يسجدون.
1: بسم الله الرحمن الرحيم.

وبئس المصير فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت

حسبك الله ومن اتبعك من المؤمنين. يا أيها النبي حرِّض

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, ഖാരി അഹമ്മദ് ലാജിമി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം തഫ്സീർ അമാനി. പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
5: വചനം 46. യൂസുഫേ, അയ്യുഹസ്സുദ്ദീഖ്, ഹേ സത്യസന്ധ, അഫ്തിന, ഞങ്ങൾക്ക് വിധി നൽകണം. ഫീ സബ്ഇ, 7 അഥവാ 7 കാര്യത്തിൽ. ബഖറാത്തിൻ, പശുക്കൾ. സിമാനിൻ, തടിച്ചു കൊഴുത്ത. യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു. സബ്ഉൻ, 7. ഇജാഫുൻ, മെലിഞ്ഞവ. വസബ്ഇ, 7 അഥവാ 7. സുംബുലാത്തിൻ, കതിരുകൾ. ഖുദ്രിൻ, പച്ചയായ. വഉഖറ, വേറെയും. 7. യാബിസാത്തിൻ, ഉണങ്ങിയവ. ലഅല്ലി, ഞാനായേക്കാം അഥവാ ആകുവാൻ വേണ്ടി. അർജിഉ, ഞാൻ മടങ്ങും. ഇലന്നാസി, മനുഷ്യരിലേക്ക്. ലഅല്ലഹും, അവരാകുവാൻ വേണ്ടി അഥവാ അവർ ആയേക്കാം. യഅലമൂൻ, അവർ അറിയും.
6: يوسف أيها الصديق أفتنا في 7 سمان يأكلهن 7 عجاف

0: ارْجِعُ إِلَى النَّاسِ لَعَلَّهُمْ يَعْلَمُونَ.
1: അവൻ പറഞ്ഞു, യൂസുഫ്, ഹേ സത്യസന്ധ, ഏഴു തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണം. ഏഴ് പച്ച ധാന്യക്കതിരുകളുടെയും വേറെ ഏഴ് ഉണങ്ങിയവയുടെയും കാര്യത്തിലും എനിക്ക് ആ മനുഷ്യരുടെ അടുക്കലേക്ക് അവർക്കറിയുവാൻ വേണ്ടി അതും കൊണ്ട് മടങ്ങിച്ചെല്ലാമല്ലോ.
2: വചനം 47. കാല, അദ്ദേഹം പറഞ്ഞു, തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യണം. സബഅസിനീന, ഏഴു കൊല്ലങ്ങൾ. ദഅബൻ, പതിവായി അഥവാ തുടർച്ചയായി. ഫമാ ഹസത്തും, എന്നിട്ട് നിങ്ങൾ കൊയ്തെടുത്തത്. ഫദറൂഹു, അതിനെ നിങ്ങൾ വിട്ടേക്കുക. ഫീ സുംബുലിഹി, അതിന്റെ കതിരിൽ. ഇല്ലാ കലീലൻ, അല്പമൊഴികെ. മിമ്മാ തഅ്കുലൂൻ, നിങ്ങൾ തിന്നുന്നതിൽ നിന്നുള്ള.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, നിങ്ങൾ 7 കൊല്ലം പതിവായി കൃഷി ചെയ്യും അഥവാ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കൊയ്തെടുക്കുന്നതിനെ അതിന്റെ കതിരിൽ തന്നെ നിങ്ങൾ വിട്ടേക്കുവിൻ, നിങ്ങൾ തിന്നു കഴിക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 48. സുമ്മയതി, പിന്നെ വരും, മിമ്പതിദാലിക, അതിന്റെ ശേഷം, സബ്ഉൻ ഷിദാദുൻ, കഠിനങ്ങളായ 7 കൊല്ലം, യഅകുൽന, അവ തിന്നും, മാ ഖദ്ദംതും, നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത്, ലഹുന്ന, അവയ്ക്കായി, ഇല്ലാ ഖലീലൻ, അല്പമൊഴികെ, മിമ്മ തുഹ്സിനൂൻ, നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽപ്പെട്ട.

0: പിന്നീട് അതിനുശേഷം കഠിനങ്ങളായ 7 കൊല്ലം വരും. അവ അഥവാ ആ കൊല്ലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുമൊക്കെ അവ തിന്നു തീർക്കുന്നതാണ്. നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 49. തുമ്മയതി, പിന്നെ വരും, മിമ്പാതി, ശേഷം, ദാലിക, അതിൻ്റെ, ആമുൻ, ഒരു സംവത്സരം അഥവാ ഒരു വർഷം, ഫീഹി, അതിൽ, യുഗാസു, സഹായം നൽകപ്പെടും അഥവാ മഴ കിട്ടും, അന്നാസു, മനുഷ്യർക്ക്, വഫീഹി, അതിൽ, യാസിറൂൻ, അവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും.

0: പിന്നെ അതിനുശേഷം ഒരു സംവത്സരം വരും, അതിൽ മനുഷ്യർക്ക് മഴ മൂലം രക്ഷ നൽകപ്പെടും. അതിൽ അവർ പിഴിഞ്ഞെടുക്കുക അഥവാ ആട്ടിയെടുക്കുകയും ചെയ്യും.
1: പാനീയ കാര്യസ്ഥൻ കാരാഗൃഹത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. അവൻ ചെന്ന് അദ്ദേഹത്തോട് രാജാവിന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുവാൻ അപേക്ഷിച്ചു. ഇത്രയും കാലം തന്നെ വിസ്മരിച്ച ശേഷം ഇപ്പോൾ ഈ ഒരാവശ്യം നേരിട്ടപ്പോൾ മാത്രം തന്നെക്കുറിച്ച് ഓർമ്മ വന്നതിനെപ്പറ്റി പ്രതിഷേധിക്കാതെ വേഗം അവന് മറുപടി കൊടുത്തു. 7 തടിച്ച പശുക്കൾ നിലം ഉഴുതു കൃഷി ചെയ്യുവാൻ പറ്റുന്ന 7 വർഷങ്ങളെയും പച്ചക്കതിരുകൾ 7 കൊല്ലത്തെ ക്ഷേമത്തെയും സമൃദ്ധമായ വിളവിനെയും 7 ഉണങ്ങിയ കതിരുകൾ 7 കൊല്ലത്തെ ക്ഷാമത്തെയും വരൾച്ചയെയും കുറിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ 7 കൊല്ലം നന്നായി കൃഷി നടത്തണം. അന്ന് കൊയ്തെടുക്കുന്ന ധാന്യം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി കതിരോടെ സൂക്ഷിച്ചു വെക്കണം. ഭക്ഷ്യാവശ്യങ്ങൾ കഴിവതും ചുരുക്കി ബാക്കിയെല്ലാം പിന്നേക്ക് കരുതി വെക്കണം. പിന്നീട് വരുന്ന 7 ക്ഷാമത്തിന്റെ വർഷങ്ങളിൽ ആ സൂക്ഷിക്കപ്പെട്ട ധാന്യം ഉപയോഗപ്പെടുത്താം. വിത്തിനും മറ്റുമായി അല്പം കരുതി വെച്ച് ബാക്കിയൊക്കെ അന്ന് ഉപയോഗിക്കാം. പഞ്ഞത്തിന്റെ വർഷങ്ങൾ കഴിയുന്നതോടെ ഇഷ്ടം പോലെ മഴയും മറ്റും ലഭിച്ചു സുഖകരമായ വർഷമായിരിക്കും ലഭിക്കുക. അക്കൊല്ലം കൃഷികളെല്ലാം നന്നായി വിളയും. മുന്തിരിയിൽ നിന്ന് കള്ളും ഒലീവിൽ നിന്ന് എണ്ണയും കരിമ്പിൽ നിന്ന് ശർക്കരയുമൊക്കെ ആട്ടിയും പിഴിഞ്ഞും എടുക്കുകയും ചെയ്യാം. ഇതായിരുന്നു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും പൊരുളും. തന്റെ രാഷ്ട്രത്തിന്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഈ മഹത്തായ വ്യാഖ്യാന വിവരം കേട്ടറിഞ്ഞപ്പോൾ ഈ വ്യാഖ്യാനകർത്താവിനെ അഥവാ യൂസഫ് നബി അലൈഹിസ്സലാമയെപ്പറ്റി രാജാവ് കൂടുതൽ അന്വേഷിച്ചറിയുകയും കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക സ്വാഭാവികമാണല്ലോ.
2: വചനം 50. വഖാല, പറയുകയും ചെയ്തു. അൽ മലിക്കു, രാജാവ്. ഇതുനീ, നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ബിഹി, അവനെ. ഫലമ്മാ ജാഅഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ. അർറസൂലു, ദൂതൻ. ഖാല, അദ്ദേഹം പറഞ്ഞു. ഇർജിഅ, നീ മടങ്ങുക. ഇലാ റബ്ബിക, നിന്റെ യജമാനനിലേക്ക്. ഫസ്അൽഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. മാബാലു, നിലപാടെന്താണ്. അന്നിസ്വതി, സ്ത്രീകളുടെ. അല്ലാത്തി ഖത്തഅന, മുറിപ്പെടുത്തിയ. ഐദിയഹുന്ന, അവരുടെ കൈകളെ. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. ബിക്കൈദിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി. അലീം, അറിയുന്നവനാണ്. വഖാലൽ

0: രാജാവ് പറയുകയും ചെയ്തു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ രാജാവിന്റെ ദൂതൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ യജമാനന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, തങ്ങളുടെ കൈകൾ മുറിപ്പെടുത്തിയ ആ സ്ത്രീകളുടെ നിലപാടെന്താണെന്ന്. നിശ്ചയമായും എന്റെ റബ്ബ് അവരുടെ തന്ത്രത്തെപ്പറ്റി അറിയുന്നവനാണ്.
1: യൂസുഫ് അലൈഹിസലാമിനെ വിളിച്ചുകൊണ്ടുവരാൻ രാജാവ് ദൂതനെ അയച്ചു. ദൂതൻ വന്ന മാത്രയിൽ തന്നെ തടവിൽ നിന്ന് പുറത്തു പോരാൻ അദ്ദേഹം തയ്യാറില്ലായിരുന്നു. ഒരു സംശയിക്കപ്പെട്ട കേടിയായിക്കൊണ്ട് അഥവാ കൊള്ളരുതാത്തവനായിക്കൊണ്ട് രാജസന്നിധിയിൽ ചെല്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി രാജാവ് അറിഞ്ഞുകൊണ്ടായിരിക്കണം അതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മുമ്പ് തന്റെ കാരണത്താൽ കൈകൾ മുറിപ്പെടുത്തുകയും അതിനെ തുടർന്ന് അസീസിന്റെ ഭാര്യയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്ന ആ സ്ത്രീകളുമായി ഒരു സത്യാന്വേഷണം നടത്തി തന്റെ നിരപരാധിത്വവും പരിശുദ്ധിയും പരസ്യമായി രാജാവിനും മറ്റും ബോധ്യപ്പെട്ട ശേഷമേ താൻ പുറത്തു പോകേണ്ടതുള്ളൂവെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ മാന്യതയും ധീരതയും ദൃഢമനസ്കതയും ഇതിൽ നിന്നു വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ അതിങ്ങനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു, യൂസുഫ് അലൈഹിസ്സലാം താമസിച്ചത്ര കാലം ഞാൻ തടവിൽ താമസിച്ചിരുന്നുവെങ്കിൽ ആ വിളിക്കുവാൻ ചെന്നവന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം. രാജാവ് അന്വേഷണം നടത്തി.
2: വചനം 51. ഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഖതുബുകുന്ന, നിങ്ങളുടെ വിശേഷം എന്താണ് അഥവാ നിങ്ങളുടെ കാര്യം എന്താണ്?

0: ഇപ്പോൾ ഹസ്ഹസ വെളിപ്പെട്ടു അഥവാ വ്യക്തമായി, അൽ ഹഖു യഥാർത്ഥം, അന ഞാൻ അഥവാ ഞാൻ തന്നെ, റാവത്തുഹു അവനോട് വശീകരണ ശ്രമം നടത്തി, അൻ നഫ്സിഹി അവനു വേണ്ടി, വഇന്നഹു നിശ്ചയമായും അവൻ, ലമിന സ്വാദിഖീൻ സത്യവാന്മാരിൽ പെട്ടവൻ തന്നെ.
1: قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حسحس الحق أنا راوته عن نفسه وإنه لمن الصادقين.
2: അദ്ദേഹം അഥവാ രാജാവ് പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ യൂസുഫിനോട് വശീകരണ ശ്രമം നടത്തിയപ്പോൾ ഉണ്ടായ നിങ്ങളുടെ വിശേഷമെന്ത്? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അവനെപ്പറ്റി യാതൊരു തിന്മയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അസീസിന്റെ സ്ത്രീ അഥവാ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ യഥാർത്ഥം വെളിവായിരിക്കുന്നു, ഞാനത്രേ അവനോട് വശീകരണ ശ്രമം നടത്തിയത്, അവൻ സത്യവാന്മാരിൽ പെട്ടവൻ തന്നെയാണ് താനും.
0: വചനം 52. ദാലിക അത്, ലിയഅലമ അവൻ അഥവാ അദ്ദേഹം അറിയുവാൻ വേണ്ടിയാകുന്നു, അന്നീ ഞാൻ എന്ന്, ലം അഹുൻഹു അദ്ദേഹത്തെ അഥവാ അവനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന്, ബിൽ ഗൈബി അഭാവത്തിൽ അഥവാ മറവിൽ, വ അന്നല്ലാഹ അല്ലാഹു എന്നതിനാലും, ലായഹ്ദി അവൻ നേർവഴിക്കാക്കുകയില്ല, കൈദ തന്ത്രത്തെ, അൽഖായിനീൻ ചതിയന്മാരുടെ.

0: അത് അഥവാ അങ്ങനെ പറഞ്ഞത് അവന് അവന്റെ അഭാവത്തിൽ ഞാൻ വഞ്ചിച്ചിട്ടില്ലെന്ന് അവൻ അറിയുവാൻ വേണ്ടിയാകുന്നു. വഞ്ചകന്മാരുടെ തന്ത്രത്തെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ലെന്നുള്ളതിനാലുമാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനം.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തുടർന്ന് ശ്രോതാക്കൾ കാതോർക്കുന്നു ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഏതാനും സൂറത്തുകൾ മനഃപ്പാഠമാക്കുന്നതിനായി പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കൾക്ക് ക്ലാസ് എടുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്.

0: നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: زوجك أمسك عليك زوجك أمسك عليك زوجك أمسك عليك زوجك أمسك عليك زوجك أمسك عليك زوجك.
1: അതുവരെയാണ് തൽക്കാലം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാല്ലാ. അതുകൊണ്ടാണ് അവിടെ സൗജക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നത്.

0: كزوجك. ان شاء الله ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio, tuned to reality.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: قد صانه رب العباد.
3: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
4: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ അത്തഹസീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ശ്രോതാക്കളെ നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. സൂറത്ത് മുജാദിലയിൽ നിന്നും 17-18 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഹാഫിസ് അബ്ദുൽ ഷക്കൂർ ക്ലാസ് എടുക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 16 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 17-18 ആയത്തുകളാണ് എടുക്കുന്നത്.
6: لَن تُغْنِيَ عَنْهُمْ أَمْوَالُهُمْ وَلَا أَوْلَادُهُمْ مِنَ اللَّهِ شَيْئًا أُولَئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيَحْلِفُونَ لَهُ كَمَا يَحْلِفُونَ لَكُمْ وَيَحْسَبُونَ أَنَّهُمْ عَلَى شَيْءٍ أَلَا إِنَّهُمْ هُمُ الْكَاذِبُونَ لَن تُغْنِيَ عَنْهُمْ لَن تُغْنِيَ
5: ഇവിടെ ഖുർആനിൽ ലാമിന് ശദ്ദ് കാണുമല്ലോ. തുടക്കത്തിൽ തന്നെ ലാമിന് ശദ്ദ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൻ തുകനിയ തീരെ ഖുർആനും അത്ര ഓതാനൊന്നും അറിയാത്ത സജീവി നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾ അങ്ങനെ ഓതിയേക്കാമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ ലാമിന് ശദ്ദ് കാണുന്നത് മുന്നത്തെ ആയത്ത് കൂട്ടി ഓതുന്ന സമയത്ത് അതിനെ ചേർത്ത് ഓതുമ്പോഴാണ്. അദാബു മുഹീനുല്ലൻ മുഹീനുല്ലൻ അങ്ങനെ ഓതുമല്ലേ. ഇൻ കേസ് അങ്ങനെ ഓതിയാൽ മാത്രമാണ് ആ ശ്രദ്ധ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ നമ്മൾ ഓതുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും, ലൻ തുഗ്നിയ അങ്ങനെ എടുത്തിട്ടാണ് ഓത്. അപ്പോൾ ശ്രദ്ധയില്ല. ലൻ തുഗ്നിയ സാക്കിന നൂന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലൻ തുഗ്നിയ തുഗ്നിയ വലിയൊരു പ്രയോഗം. പലപ്പോഴും തുഅനിയ എന്നോ അല്ലെങ്കിൽ പിന്നെ തുഗ്നിയ തുഗ എന്ന ഒരു ശബ്ദത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തുഗ്നിയ എന്നാണ് തുഗ്നിയ. ഇത്രയാണ് വേണ്ടത്. ഒരിക്കലും ഐന ആയിപ്പോകരുത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ശബ്ദം തുഅനിയ എന്ന് ഒന്ന് ആവരുത്.
6: അൻഹും അംവാലുഹും അൻഹും അ
5: ഹംസ ഉച്ചരിക്കണം. അൻഹും അംവാലുഹു അല്ല,
6: അൻഹും അ അൻഹും അംവാലുഹും എം വ
5: സാക്കിന മീമിന് ശേഷം വ
6: എം വല.
5: ഇവിടെയൊക്കെ മീമ് കൃത്യമായിട്ട് ഉച്ചരിക്കണം.
6: വല ഔലാദുഹും
5: മദ് മുൻഫസിലാണ്, 4-5 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
6: വല ഔലാദുഹും ഔലാദുഹും മിനല്ലാ
5: സാക്കിന മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ഗാമുത്തമാസിൽ ഇത് ഗാം ബിഗുന്ന. അവിടെ ഇത് ഗാം ചെയ്തുകൊണ്ട് ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
6: ولا اولادهم من الله شيئا
5: ഇങ്ങനെ കൃത്യമായിട്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
6: ഷൈഅ
5: വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന്റെ കദൽ നീട്ടാം. മദ് ഇവവ് എന്നാണ് അതിന്റെ പേര്.
6: ഉലൈക ഉലൈക
5: മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ട് 4-5 ഹർക്കത്തിന്റെ കദൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്.
6: ഉലൈക അസ്ഹാബുൻ ഉലൈക അസ്ഹാബുൻ
5: അസ്ഹാബു സാദ് അസ്ഹാബല്ല, അസ് സാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മദ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇല ആണ്. എല്ലാം ശ്രദ്ധിക്കണം.
6: അസ്ഹാബ് അസ്ഹാബുൻ
5: നൂൻ മുശദ്ദഖുന്ന നൂൻ ശദ്ദുണ്ട്, മണിക്കണം.
6: ഹും ഫീഹ ഖാലിദൂൻ ഹും ഫി
5: മീമു സാക്കിനക്ക് ശേഷം ഫ വളരെയധികം ശ്രദ്ധിക്കണം.
6: ഹും ഫീഹ അല്ല,
5: ഹും ഫിഹ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് കണ്ടിട്ട് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് അല്ലെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടൂല, അത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമാണ് അങ്ങനെ തട്ടുകയുള്ളൂ. ഹും ഫി ഹും ഫി ഹും ഫി ഹ ഖാലിദൂൻ ഖ ഖാലിദൂൻ ഖ ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖ ഖാലിദൂൻ ഖാലിദൂൻ അല്ല, ഖ ഖാലിദൂൻ. അടുത്ത ആയത്ത് യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ യൗമ യബ്അസുഹു യബ്അസുഹുമു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ എന്ന അക്ഷരം, അതിൻ്റെ ഉച്ചാരണം സീനാവരുത്, യബ് അസു അല്ല യബ് അസു. അതുപോലെ തന്നെ സഇന് ദമ്മാണ്, ഇത് രണ്ടും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. യബ് അസുഹുമുല്ലാഹു യബ് അസുഹു യൗമ യബ് അസുഹുമുല്ലാഹു ജമീഅ. വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ട് നിർത്താം, കൂട്ടി ഓതുകയാണ് ഖൈർ. ജമീഅ ഫയഹ്ലിഫൂൻ ഫയഹ്ലിഫുന, കൂട്ടി ഓതുമ്പോൾ ജമീഅ ഫ തൻവീന് ശേഷം ഫ വന്നാൽ ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ജമീഅ ഫയഹ്ലിഫൂന ഫയഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഹ്റജ്, പിന്നെ അവിടെ ഓതുന്ന സമയത്ത് ഫയഹ്ലിഫൂന എന്ന് ആയി പോകരുത്. فيحلفون له فيحلفون له كما يحلفون لكم كما كما അല്ല ക كما. ഇതാണ് അക്ഷരങ്ങളുടെ സിഫാത്തുകൾ കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും അങ്ങനെ പാരായണം ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഇൻഷാല്ലാ. فيحلفون له كما يحلفون لكم ويحسبون انهم على شيء ويحسبون انهم على انهم نون مشد غن نون شد منيكنم على شيء همزه ഉച്ചരിക്കണം വളരെ നേർത്ത ശബ്ദത്തിൽ ഷൈ ഷൈ എന്നായി പോരുത്. ഖൽഖല ആ രൂപത്തിൽ വരാൻ പാടില്ല. ഷൈ അല ഇന്നഹും അല ഇന്നഹും മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ഇന്നഹും നൂന് ശബ്ദ് മണിക്കണം. ഇന്നഹും ഹുമുൽ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഇന്നഹും ഹു ഇന്നഹും ഹുമുൽ കാദിബൂൻ കാദിബൂൻ അല്ല കാദിബൂൻ ദാല കാദിബൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. لن تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم

0: സൂറ മുജാദില 17-18 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറ. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്ത് മജാദിലയിൽ നിന്നും 17-18 വചനങ്ങളുടെ ക്ലാസ്സാണ് കേട്ടത്. ഹാഫിദ് അബ്ദുൽ ശുക്കൂറാണ് ഇന്നത്തെ ക്ലാസ് നിയന്ത്രിച്ചത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.

0: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: മാന്യശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അഹ്ഖാഫിലെ 29 മുതൽ 35 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അൽ ഹസൻ ബാരിയ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തൻസീൽ. വിശുദ്ധ ഖുർആനിലെ വിവിധ സൂറത്തുകൾ സുദീർഘമായി വ്യത്യസ്ത കാരികകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തു തൗബ 60 ആയത്ത് മുതൽ അവസാനം വരെയും

ولا تصل على أحد منهم مات أبدا ولا تقم على قبره

لهم سيدخلهم الله في رحمته إن الله غفور رحيم.

يعلمهم سنعذبهم مرتين ثم يردون إلى عذاب عظيم.

فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم.

الأرض زخرفها حتى إذا أخذت الأرض زخرفها

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പരിപാടിയാണ് ഇപ്പോൾ നാം കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബ 60 മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്തു യൂനുസ് ആദ്യം മുതൽ 53 വരെ വചനങ്ങളുമാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം ശ്രവിച്ചത്.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.
5: വചനം 3.
6: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ്ധ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. റവാസിയ, ഉറച്ചു നിൽക്കുന്ന നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികൾ.

പകലിന്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന, ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: ഫിൽ അർദ്ദി, ഭൂമിയിലുമുണ്ട്. ഇതഉൻ, പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ. മുതജാവിറാതുൻ, അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപക്കത്തായുള്ള. വജന്നാതുൻ, തോട്ടങ്ങളും തോപ്പുകളും. മിൻ അഅ്നാബിൻ, മുന്തിരികളാലുള്ള. വസർഉൻ, കൃഷിയും കൃഷികളും. വനഖീലുൻ, ഈന്തപ്പനയും ഈത്തപ്പനകളും. സിൻവാനുൻ, ഇണച്ചമുള്ള. വഗൈറു സിൻവാനിൻ, ഇണച്ചമില്ലാത്തവയും. യുസ്ഖാ, അതു നനയ്ക്കപ്പെടുന്നു. ബിമാഇൻ വാഹിദിൻ, ഒരേ വെള്ളം കൊണ്ട്. വനുഫദ്ദലു, നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ബഅദഹ, അവയിൽ ചിലതിനെ. അലാ ബഅദിൻ, ചിലതിനേക്കാൾ. ഫിൽ ഉക്കുലി, തീറ്റയിൽ തീനിയിൽ കനിയിൽ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന, ഗ്രഹിക്കുന്ന.

0: في الأكل إن في ذلك لآيات لقوم يعقلون.
1: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
2: ഉപരി ആകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവിരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത്ത് ഐദിന്നാസ്.

0: കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തുവച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. 2. ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിന്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. 3. ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. 4. വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈരണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. 5. പകൽ മുഴുവനും വിവിധ ജോലിത്തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. 6. അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപാദനയോഗ്യം, ഉൽപാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 7. പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. 8. ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. 9. എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ടു തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. 10. ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോടു കൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവന്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിന്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
1: വചനം 5.
2: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ്, ഖൗലുഹും, അവരുടെ വാക്ക്, പറയൽ, അഇദാ കുന്ന, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ, തുറാബൻ, മണ്ണ്, അഇന്ന, ഞങ്ങളോ, ലഫി ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്, ജദീദിൻ, പുതുതായ, ഉലായിക, അക്കൂട്ടർ, അല്ലദീന കഫറു, അവിശ്വസിച്ചവരാകുന്നു, ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ, വ ഉലായിക, അക്കൂട്ടർ, അവരാകട്ടെ, അൽ അഗ്ലാലു, വിലങ്ങുകൾ, കുരുക്കുകൾ, ആമങ്ങൾ, ഫി അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും, വ ഉലായിക, അക്കൂട്ടർ, അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാരാകുന്നു, ഹും ഫീഹ, അവർ അതിൽ, ഖാലിദൂൻ, നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്? അഥവാ ഈ വാക്കിനെപ്പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്? അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ, വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ അധ്യായം 13 സൂറ റഅദ് 3-5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره

إذ إن ربك هو القوي العزيز وأخذ الذين ظلموا الصيحة فأ

0: ربهم ألا بعدا لثمود.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്, ഹൃദയവസന്തം. അവതരണം നിഷാദ് സലഫി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون.

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 2 ആയത്തുകളാണ് ഓതിവെച്ചത്. അള്ളാഹുവിൻ്റെ കലാം കേൾക്കുന്നു, പഠിക്കാനുള്ള ഒരവസരമൊരുങ്ങുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആയിരിക്കും ഈ പരിപാടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിരുന്ന അതേ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഈ 2 ആയത്തുകളിലുമുള്ളത്. കഴിഞ്ഞ 2 ആയത്തുകൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്? വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. അവർ ചോദിക്കുന്നു, എപ്പോഴാണ് ആ കരാറുണ്ടാവുക? നിങ്ങൾ കരാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോൾ സംഭവിക്കും? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ പറയൂ. മായന്ദുറൂന ഇല്ലാ സ്വൈഹത്തം വാഹിദ. അവർ കാത്തിരിക്കുന്നത് ഒരു അട്ടഹാസത്തെ, ഒരു ഘോര ശബ്ദത്തെ മാത്രമാണ്. തഅഖുദുഹും വഹും യഹസ്സിമൂൻ. അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ ആ ഘോര ശബ്ദം അവരെ പിടികൂടും. ഫലാ യസ്തതിഊന തൗസിയതം വലാ ഇലാ അഹ്ലിഹിം. ഫലാ യസ്തതിഊന തൗസിയ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വസ്വീയത്ത് കൊടുക്കാൻ പോലും സാധിക്കുകയില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. പിന്നീട് അവർ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്നവരുമല്ല. അതോടുകൂടി എല്ലാം അവസാനിക്കുകയാണ്. ഐഹിക ജീവിതവുമായിട്ടുള്ള മുഴുവൻ ബന്ധവും അവസാനിക്കും. അതേ വിഷയത്തിൻ്റെ ഈ 3 ആയത്തുകളാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്തത്. 51-52 ആയത്തുകളാണ് ഇന്ന് പാരായണം ചെയ്തത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ്, അതിന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്ന രൂപത്തിലാണ് ഈ 2 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകവുമായി ബന്ധപ്പെട്ട, ലോകാവസാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക്, തഫ്സീറുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ ആയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അവസാനത്തെ ഒരു വാക്കായിരിക്കും, ഇലാ റബ്ബിഹിം യൻസിലൂൻ. യൻസിലൂൻ എന്ന് അല്ല പാരായണം ചെയ്യേണ്ടത്, യൻസിലൂൻ എന്ന്. അവിടെ യൻ എന്ന് പറയുന്നിടത്ത് എന്നത് വ്യക്തമാകാൻ, സുക്കൂനുള്ള നൂന് വ്യക്തമായിട്ടല്ല പാരായണം ചെയ്യേണ്ടത്. ഇലാ റബ്ബിഹിം യൻസിലൂൻ, ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇതാണ് അവിടുത്തെ പാരായണ രീതി. സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം, വ്യക്തമാക്കാതെ മണിച്ചുകൊണ്ട് ഓതണം. അതാണ് അവിടുത്തെ ഒരു നിയമം. 2-ാമത്തെ 52-ാമത്തെ ആയത്തിൽ സാധാരണ ആയത്തുകളിൽ കാണാത്ത, ഖുർആനിലൊരു 10-ോ 15-ോ സ്ഥലത്ത് മാത്രം, 15-ഓളം വരുന്ന സ്ഥലങ്ങളിൽ മാത്രം വന്നിട്ടുള്ള ഒരു നിയമം ഈ ആയത്തിലുണ്ട്. ഒരൽപ്പം ശ്രദ്ധയോടുകൂടി അത് കേൾക്കണമെന്നാണ് ഉണർത്താനുള്ളത്. ഏതാണത്? മിമ്മർഖദിന. കയ്യിൽ ഖുർആനുള്ളവർ ഖുർആൻ എടുത്തുവെച്ച് ഈ ഭാഗം ശ്രദ്ധിച്ച്, ഈ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർ അതിലേക്കൊന്ന് നോക്കിയാൽ കാണാം, മിമ്മർഖദിന എന്ന് കഴിഞ്ഞ് ഒരു സീന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പൊന്നാനി ലിപിയിലുള്ള ഖുർആനിലാണെങ്കിൽ സഖത്ത
എന്ന് എഴുതിയിട്ടുണ്ടാവും. സീനി കഫ് ത. അർദ്ധവിരാമം ആണ് ഇവിടുത്തെ നിയമം. അഥവാ സാധാരണ നമ്മൾ നിർത്തുന്നത് പോലെ, വഖഫ് ചെയ്യുന്നത് പോലെ, നിർത്തുന്നത് പോലെ പൂർണ്ണമായി നിർത്തേണ്ടതില്ല. എന്നാൽ തുടർച്ചയായി ഓതിപ്പോവുകയുമല്ല വേണ്ടത്. ഒരു ചെറിയ സമയത്തേക്ക് വഖഫ് ചെയ്യുകയും എന്നാൽ പാരായണം തുടരുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഓതാം, ഒരൽപ്പം ശ്രദ്ധയോടുകൂടി ഭാഗം കേൾക്കുക. എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്?

ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മിമ്മർഖദിന എന്ന് ഓതുമ്പോൾ ശ്വാസം നിർത്താതെ തന്നെ ഒരു ചെറിയ സമയത്തേക്ക് നമ്മളൊരു ഒരു വഖഫ് അവിടെ സംഭവിക്കുന്നു, ഒന്ന് നിർത്തുന്നു, എന്നിട്ട് തുടർന്ന് പാരായണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പൂർണ്ണമായി നമ്മളവിടെ ഒരു വഖഫായി നിർത്തുന്ന ഒരു രീതിയുമല്ല, പൂർണ്ണമായി നിർത്തുന്ന ഒരു രീതിയുമല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. സാധാരണ നമ്മുടെ കേൾവിയിലോ ശ്രദ്ധയിലോ വരാത്തൊരു ഭാഗമായതുകൊണ്ട് ആളുകൾ പലപ്പോഴും അശ്രദ്ധരായി പോകുന്ന, അത്ര ധാരണയില്ലാത്ത ഒരു ഭാഗമായിരിക്കും ഇത് എന്നുള്ളതുകൊണ്ടാണ് അത് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഓതേണ്ടത്?

ഒരു നല്ല ഖിറാഅത്ത് കേൾക്കുമ്പോൾ കൂടുതലത് വ്യക്തമാകും. ആ നിലക്കുള്ള ഒരു ശ്രമവും ശ്രദ്ധയും കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോകാം. എന്താണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്? വനുഫിഹ ഫിസ്സൂരി, നേരത്തെ മുമ്പ് പരാമർശിക്കപ്പെട്ട, മുമ്പ് പല ആയത്തുകളിലും കടന്നു വന്നിട്ടുള്ള ഒരു വാക്കാണ് നുഫിഹ എന്നുള്ളത്. നഫ്ഹ് എന്ന് പറഞ്ഞാൽ ഊതുക എന്നാണ് അർത്ഥം. നുഫിഹ ഊതപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ ഫിസ്സൂരി, എവിടെ? കാഹളത്തിൽ. ഫ ഇദാഹും, അപ്പോഴതാ അവർ. ഫ ഇദാ, അപ്പോൾ. ഹും, ഫ ഇദാ, അപ്പോഴതാ. ഹും, അവർ. മിനൽ അജ്ദാസി, ജദസ് അജ്ദാസ്, ഖബർ, ഖുബൂർ, ഖബറുകൾ. മിനൽ അജ്ദാസി, ഖബറുകളിൽ നിന്ന്. ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, അവരുടെ രക്ഷിതാവിലേക്ക്. എൻസിലൂൻ, ധൃതിപ്പെട്ടു പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെട്ടാൽ. ഫിസ്സൂർ, കാഹളത്തിൽ. കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ സൂചിപ്പിച്ചിരുന്നു. കാഹളത്തിൽ ഊതാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തിയ ഒരു മലക്ക് ഉണ്ട്. ഇസ്രാഫീൽ എന്നാണ് ആ മലക്കിൻ്റെ പേര്. അതൊക്കെ നമുക്കറിയാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആല കാഹളത്തിലൂതാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിന് കൽപ്പന കിട്ടുന്നത് പ്രതീക്ഷിച്ച് ആ കാഹളം തൻ്റെ വായോട് ചേർത്ത് വെച്ച്, നെറ്റിചുളിച്ച്, കാതുകൂർപ്പിച്ച്, എപ്പോഴാണോ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് എന്നും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഇപ്പോഴും. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴും, ഇത് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും, നെറ്റിചുളിച്ച് കാതുകൂർപ്പിച്ച് ഇസ്രാഫീൽ അലൈഹിസ്സലാം

ഈ ജോലി ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്യിപ്പിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഫഇദാഹും, അപ്പോഴതാ അവർ, അഥവാ മനുഷ്യരെല്ലാവരും, മിനൽ അജ്ദാസ്, അവരുടെ കബറിടങ്ങളിൽ നിന്ന്, ഇലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിലേക്ക്, റബ്ബ് രക്ഷിതാവ്, റബ്ബിഹിം അവരുടെ രക്ഷിതാവ്, ഇലാ റബ്ബിഹിം അവരുടെ രക്ഷിതാവിലേക്ക്, യൻസിലൂൻ, വേഗത്തിൽ പോകും, ധൃതിപ്പെട്ടു പോകും, ഓടിച്ചെല്ലും എന്ന് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. നോക്കിൻ, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മഅരിജിലെ ഒരായത്തിലൂടെ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിലൂൻ. യൗമ യഖ്റുജൂൻ, അവർ പുറത്തു വരുന്ന ദിവസം, മിനൽ അജ്ദാസി ഖബറുകളിൽ നിന്ന്, സിറാഅൻ വേഗത്തിൽ, കഅന്നഹും അപ്പോൾ അവർ ഏതുപോലെയാണ്, ഇലാ നുസുബി യൂഫിലൂൻ, ഒരു നാട്ടക്കുറിയിലേക്ക്, നാട്ടിവെച്ച ഒരു കുന്തത്തിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു നാട്ടക്കുറിയിലേക്ക് അവർ ഓടിപ്പോകുന്നത് പോലെ എല്ലാവരും അവരവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരുന്ന ഒരു രംഗം അവിടെ കാണാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. 30 സൂറത്തു സുമറിലെ ആയത്തും ഇതിന് സമാനമായ, 39 അധ്യായം സൂറത്തു സുമറിലെ ആയത്തിലും ഇതിന് സമാനമായ ആശയം അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ, فصعق من في السماوات ومن في الارض الا من شاء الله, ആകാശഭൂമികളിലുള്ളതെല്ലാവരും നിലംപതിക്കും. ثم نفخ فيه اخرى, രണ്ടാമതൊരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെട്ടാൽ, فاذاهم قيام ينظرون, അപ്പോൾ അവരതാ എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ്. ഇത് സൂറത്തു സുമറിൽ ആയത്താണ്. അടുത്ത ആയത്തിലും സൂറത്തു റൂമിലെ 25 ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. മിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. അൻ തഖൂമ സമാഉ വൽ അർദു ബി അംരിഹി സുമ്മ ദഅകും ദഅവതൻ മിനൽ അർദി ഇദാ അൻതും തഖ്റുജൂൻ. ആകാശഭൂമികൾ അതിങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ തെളിവുകളിൽ പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. സുമ്മ ദഅകും ദഅവതൻ, പിന്നെ അള്ളാഹു നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ, മിനൽ അർദി ഇദാ അൻതും തഖ്റുജൂൻ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നവരാണ്. മണ്ണിനടിയിൽ കിടന്നിരുന്ന ഓരോ ശരീരവും എഴുന്നേറ്റ് പുറത്തു വരും, എല്ലാവരും പുറത്തു വരും. ആരാണ് ആദ്യം പുറത്തു വരുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന സയ്യിദുൽ ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദ്, ഞാനാണ് ആദ്യമായി ഭൂമി പിളർന്ന് പുറത്തു വരുന്നവൻ, ആദ്യമായി ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുന്നവൻ ഞാനായിരിക്കും, നബിയായിരിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും ആദ്യമായി പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആൾ എന്ന് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ ആളുകളെയും അതിനുശേഷം അള്ളാഹു പുനർജീവിപ്പിക്കും. കുല്ലുബിന് ആദമയുബുല ഇല്ലാ അജബുദ്ദനബ്, ആദം സന്തതികൾ പൂർണ്ണമായും നശിക്കും അവൻ്റെ അജബുദ്ദനബൊഴികെ, നട്ടെല്ലിൻ്റെ അവസാനത്തെ കശേരുവിലെ ഒരു ചെറിയ ഭാഗം അത് നശിക്കാതെ മണ്ണിലുണ്ടാകും. മിൻഹു ഖുലിഖ ഇബ്നു ആദം വമിൻഹു യുറക്കബ്, ആ നട്ടെല്ലിൻ്റെ അവസാനത്തെ ഭാഗത്തിലെ ഒരു ചെറിയ ഭാഗത്തു നിന്ന്, അജബുദ്ദനബിൽ നിന്ന് ആണ് മനുഷ്യൻ പിന്നീട് സൃഷ്ടിക്കപ്പെടുക. അതിൽ നിന്നാണ് പിന്നീട് അവനെ പുനഃസംഘടിപ്പിക്കപ്പെടുക. ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു മനുഷ്യൻ ഉണ്ടായിരുന്നത്, അവൻ്റെ ഐഹിക ജീവിതത്തിന് ശേഷം എന്തായിരുന്നു അവൻ്റെ അവസ്ഥ എന്നിങ്ങനെ ചിന്തിച്ചാൽ എന്തായിരുന്നു അവസ്ഥ? അല്ലെ, ഒന്നുമല്ലാതിരുന്നു, ചിതലരിച്ചു പോയ ശരീരങ്ങളായിരുന്നു, നുരുമ്പിച്ചു പോയ എല്ലുകളായിരുന്നു, എല്ലുകളില്ല, എല്ലുകളെല്ലാം നുരുമ്പിപ്പോയി, ശരീരം ചിതലരിച്ചു, അല്ലേ? വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ്റെ ശവര

0: ശരീരം ഇറങ്ങിച്ചെന്ന് മത്സ്യങ്ങൾ അതല്ലെങ്കിൽ മറ്റു വെള്ളത്തിലെ ജീവജാലങ്ങൾ കൊത്തിയെടുത്ത് അവയുടെ ഭക്ഷണമായി അത് വിസർജ്യവസ്തുവായി വെള്ളത്തിലലിഞ്ഞുചുർന്നു. അല്ലേ, തീ പൊള്ളലേറ്റു മരിച്ചവൻ അതല്ലെങ്കിൽ കത്തി മരിച്ചവൻ കത്തിയെരിഞ്ഞു. ശവശരീരങ്ങളെ ചിതയിൽ ദഹിപ്പിച്ച ശവശരീരങ്ങൾ അത് കത്തിക്കരിഞ്ഞതിൻ്റെ ചാരം പല പുഴകളിൽ ഒഴുക്കിക്കളഞ്ഞു. എന്തുമാകട്ടെ, എവിടെയാണോ അവൻ്റെ ഭൗതിക ശരീരം, ഏത് രൂപത്തിലാണോ, ഏതെല്ലാം പ്രദേശങ്ങളിലാണോ അത് നശിച്ച് നാമാവശേഷമായിപ്പോയത്, എവിടെയായിരുന്നാലും എവിടെയായിരുന്നാലും അവൻ പുനർജീവിപ്പിക്കപ്പെട്ട് വിചാരണയുടെ നാളിൽ അള്ളാഹുവിലേക്ക് ഓടുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കൂ. മനുഫിഖ ഫിസ്സൂർ, കാഹളത്തിലൂതപ്പെട്ടാൽ, ഫഇദാഹും മിനൽ അജ്ദാസ്, അപ്പോഴതാ അവർ ഖബറിടങ്ങളിൽ നിന്ന് ഇലാ റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിലേക്ക്, യൻസിലൂൻ ധൃതി പിടിച്ച് പോകുന്നവരാണ്, ഓടിപ്പോകുന്നവരാണ്. അടുത്ത ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. കാലു, ആ ഓട്ടത്തിനിടയിൽ പുനർജീവിപ്പിക്കപ്പെട്ട ആളുകൾ അവർ പറയും, യാ വൈലന ഞങ്ങളുടെ നാശമേ. വൈലുൻ നാശം എന്നാണ് അർത്ഥം. യാ വൈലന ഞങ്ങളുടെ നാശമേ, മൻ ആരാണ്, ബഅസന ഞങ്ങളെ പുനർജീവിപ്പിച്ചത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാലു അവർ പറയും, യാ വൈലന ഞങ്ങളുടെ നാശമേ, മൻ ആരാകുന്നു, ബഅസന ഞങ്ങളെ ജീവിപ്പിച്ചത്, മിം മർഖദിന ഞങ്ങളുടെ ഉറക്കസ്ഥലത്തു നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന്, ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്. ഹാദാ ഇത്, മാ വഅദ റഹ്മാൻ, മാ വഅദ കരാർ ചെയ്തതാണ്, അർറഹ്മാൻ പരമകാരുണ്യകൻ, അഥവാ അള്ളാഹു കരാർ ചെയ്ത കാര്യമിതാണ്. ആ അള്ളാഹു കരാർ ചെയ്തിരുന്ന കാര്യമുണ്ടായിരുന്നല്ലോ, അതാണിത്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞിരുന്നതും, പ്രവാചകന്മാർ പറഞ്ഞിരുന്ന ആ സത്യം, പരമകാരുണ്യകൻ കരാർ ചെയ്തിരുന്ന ആ കാര്യം അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹാദാ ഇത്, മാ വഅദ റഹ്മാൻ പരമകാരുണ്യകൻ കരാർ ചെയ്തതും, വസദഖൽ മുർസലൂൻ പ്രവാചകന്മാർ സത്യം പറഞ്ഞതുമായിട്ടുള്ള കാര്യമാണിവിടെ സംഭവിച്ചിട്ടുള്ളത്. കാലു അവർ പറയും, യാ വൈലന ഞങ്ങളുടെ നാശമേ, മൻ ബഅസന ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്, മിൻ മർക്കദിന ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന്, ഹാദാ മാ വഅദ റഹ്മാൻ ഇത് പരമകാരുണ്യകൻ്റെ കരാർ തന്നെയാണ്, വസദഖൽ മുർസലൂൻ പ്രവാചകന്മാർ പറഞ്ഞ ആ സത്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുകയും എന്നിട്ട് അള്ളാഹുവിലേക്ക് ഓടിപ്പോവുകയും ചെയ്യും എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതമാണ്. എന്താ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്? രണ്ട് രൂപത്തിൽ അത് വിശദീകരിക്കപ്പെട്ടതായി ചില തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കുന്നു. ഒന്ന്, പരലോകത്ത് പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ചെറിയ മയക്കം, ഒരു ഉറക്കം ഖബറിൽ മനുഷ്യനുണ്ടാകും എന്ന് പറയുന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ അതേസമയം ഖബർ രക്ഷാശിക്ഷകളുടെ ലോകമാണ്. ശിക്ഷയും രക്ഷയും ഖബറിലുണ്ടാകും. അത് തർക്കത്തിന് ഇടയില്ലാത്ത വിധം വ്യക്തമായ, ധാരാളം ഹദീസുകളിൽ വ്യക്തമായ സംഗതിയാണ്. ആ ശിക്ഷ പരലോകത്തെക്കുറിച്ച് ആപേക്ഷികമായി, ഖബറിലെ ശിക്ഷ വളരെ ശക്തമാണെങ്കിലും അത് പരലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് ഏറെക്കുറെ കുറച്ചൊരാശ്വാസമായിരുന്നു. അതിനുശേഷം ഇതാ ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മഹ്ഷറിൽ ഒരുമിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലക്കുള്ള ഒരു സംസാരമാണ് ഇവിടെ ഈ വാചകങ്ങൾ കൊണ്ട്, വിലാപവാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് പല വിധത്തിലുള്ള ഉത്ബോധനങ്ങൾ ലഭിച്ചാലും, ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നാലും, മുന്നറിയിപ്പുകൾ നൽകിയാലും അതിനെയെല്ലാം അവഗണിച്ചു ജീവിക്കും. അത് മനുഷ്യൻ്റെ ഒരു പൊതു രീതിയാണ്. പലപ്പോഴും തങ്ങളുടെ പഠനകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴാണ് വിലപിക്കുക? റിസൾട്ട് വരുമ്പോഴാണ്. അല്ലേ, റിസൾട്ട് വരുമ്പോഴാണ്. ജീവിതത്തെ സീരിയസായി ഗൗരവമായി കാണാത്ത പല ആളുകൾ അവർ അവരുടെ ജീവിതത്തിൻ്റെ മിക്ക സമയവും വിനോദത്തിനും ആസ്വാദനത്തിനും വേണ്ടി മാറ്റിവെച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം നന്നായി ചെയ്തില്ലല്ലോ, എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാമായിരുന്നല്ലോ എന്ന ആളുകൾ പലപ്പോഴും വിലപിക്കാറുള്ളത്. എന്നതുപോലെയാണ് പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളെ മറികടന്നു, വിശുദ്ധ ഖുർആനിൻ്റെ താക്കീതുകളെ അവഗണിച്ചു കളഞ്ഞു, ഉത്ബോധകരുടെ ഉത്ബോധനത്തെ പരിഹാസപൂർവം തള്ളിക്കളയുന്ന ആളുകൾ മരണത്തെ മുന്നിൽ കാണുമ്പോൾ പിന്നെ വിലപിക്കുകയാണ്. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കടന്ന് വിലപിക്കുകയാണ് അല്ലേ. മരിക്കാൻ അങ്ങനെ മരണം മുന്നിൽ കാണുമ്പോൾ പറയും, പടച്ചോനെ കുറച്ചും കൂടെ സമയം തരുമോ, ഞാൻ നന്നായി ജീവിക്കാം. പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ പറയുന്ന വാചകങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. മഹ്ശറയിൽ കിതാബ് കർമ്മരേഖ കയ്യിൽ കൊടുക്കുമ്പോൾ മനുഷ്യൻ പറയും, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, എനിക്ക് നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു. യാ ലൈത ഹാകാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ വിലപിക്കുകയാണ്. നരകത്തെ കാണുമ്പോൾ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ വിലപിക്കുകയാണ്. എന്താ പറയുന്നത്? ലൗ കുന്ന നസ്മഉ ഔ നഖിൽ മാ കുന്ന ഫി അസ്ഹാബി സഗീർ, അന്ന് ആളുകൾ പറയുന്നതൊന്ന് കേട്ടാൽ മതിയായിരുന്നു, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു, എന്നാൽ നരകത്തിൽ ആളാകുമായിരുന്നില്ല. നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ വിലപിക്കുകയാണ്. പടച്ചോനെ ഒന്ന് കരകയറ്റി തരുമോ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്ന നഅമൽ, പണ്ട് ഞങ്ങൾ ചെയ്തിരുന്നതല്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്തു ജീവിക്കാം, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ. നരകത്തിൽ കടന്ന് വിലപിക്കുകയാണ്. ആ രൂപത്തിലുള്ള വാക്കുകളാണ് മനുഷ്യനെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കുമ്പോൾ അവൻ്റെ ഒരു വിലാപമായി, അവൻ്റെ ഒരു ഞെട്ടലിൻ്റെ വാചകമായി, എല്ലാ പ്രതീക്ഷകളും മറ്റുപോയതിൻ്റെ ഒരു സംസാരമായി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. അതാണ് അള്ളാഹുവിടെ ഉദ്ധരിക്കുന്നത്. കാലു അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മംബഅസന, ആരാണ് ഞങ്ങളെ പുനർജീവിപ്പിച്ചത്, മിമ്മർഖദിന, ഞങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന്. ഹാദാ മാ വഅദ റഹ്മാൻ, അന്ന് ഞങ്ങളോട് അള്ളാഹു പറഞ്ഞിരുന്നു, അതിനെ ഞങ്ങൾ അവഗണിച്ചു അല്ലേ. ഖബറിൽ പരലോകത്ത് അവിശ്വസിക്കുന്ന ആളുകളുണ്ട്, പരലോകത്തിൽ വിശ്വസിച്ചിട്ടും പരലോകത്തെ മറന്നു ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാം അറിയാം, ഖബറുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട് അല്ലേ. അള്ളാഹുവിനെ കണ്ടുമുട്ടണം, സിറാത്തുണ്ട്, മീസാനുണ്ട്, ഖബറുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, എല്ലാം അറിയാമായിരുന്നു. എന്നിട്ടും എല്ലാം അവഗണിച്ച് പരമാവധി ഐഹിക ജീവിതത്തെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളും അവിടെ എത്തിയാൽ പറയും, മംബഅസന മിം മർഖദിന ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇദാ ഇത് അന്ന് അല്ലാഹു നൽകിയ കരാറാണ്. വയഖൂലൂന മതാ ഹാദാൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ, ഇതിനെ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതാണ്. എവിടെ നിങ്ങളുടെ കരാർ? നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ കൊണ്ടുവരൂ നിങ്ങളുടെ കരാർ. അവർ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ ആ കരാർ നേർക്കുനേരെ കണ്ണു തുറന്ന് ജീവിതാനുഭവമായി സ്വന്തം മുന്നിൽ ആ കരാറിങ്ങനെ എത്തി നിൽക്കുമ്പോൾ വിവസ്ത്രരായി നഗ്നഭാതരായി ആളുകൾ പുനരുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അപ്പോഴുണ്ടാകുന്ന വാചകങ്ങളാണ് ഈ ആയത്തിലൂടെ ഉദ്ധരിക്കുന്നത്. രണ്ട് ആയത്തുകളും ഒരിക്കൽ കൂടി അവയുടെ വാക്കുകളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. വനുഫിഹ, ഊതപ്പെടും. ഫിസൂർ, കാഹളത്തിൽ. ഫഇദാഹും, അപ്പോഴതാ അവർ, മിനൽ അജ്ദാസ്, ഖബറിടങ്ങളിൽ നിന്ന്, ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ രക്ഷിതാവിലേക്ക് ധൃതി പിടിച്ചു പോകുന്നവരായിരിക്കും. ഖാലു, അവർ പറയും, യാ വൈലന, ഞങ്ങളുടെ നാശമേ, മം ബഅസന, ആരാണ് ഞങ്ങളെ പുനരെഴുന്നേൽപ്പിച്ചത്, പുനർജീവിപ്പിച്ചത്, മിം മർഖദിന, ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന്. ഹാദാ മാ വഅദ റഹ്മാൻ, ഇത് പരമകാരുണ്യകൻ കരാർ ചെയ്തതാകുന്നു. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ അന്ന് ഞങ്ങളോട് പറഞ്ഞ സത്യവും അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ പോകും എന്നാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന, ജീവിത വിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: സൂറ യാസീൻ അടിസ്ഥാനമാക്കിയുള്ള ഖുർആൻ പഠനം ഹൃദയവസന്തം കേട്ടുവല്ലോ. അവതരിപ്പിച്ചത് നിഷാദ് സലഫി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality. Peace Radio. Tune to reality.
0: Peace Quran Radio il ippol manappadam. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ.

0: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഉണ്ടാവുന്ന സാധാരണ അബദ്ധങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സൂറത്തുൽ കഹ്ഫിലെ 33 വരെയുള്ള ആയത്തുകൾ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. 34-35 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് എടുക്കുന്നത്.
1: وكان له ثمر فقال لصاحبه وهو يحاوره انا اكثر منك مالا واعز نفرا

0: വകാന ലഹു സമറുൻ, ഇവിടെ വകാന ലഹു സമറുൻ സാ മാറി സീന് വരുന്നത് ശ്രദ്ധിക്കണം. ഫഖാല ലിസാഹിബിഹി, ഇവിടെ ഫഖാല ഖാഫ് ഫഖാല അല്ല, ലിസാഹിബിഹി ലിസാഹിബിഹി അല്ല, സാഹിബ് അല്ല, സ്വാദാണ്. അതുപോലെ ലിസാഹിബി സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, അതാണ് ലിസാഹിബി. വഹുവ യുഹാവിറുഹു, യുഹാവിറുഹു ഹാഇൻ്റെ മഖ്റജാണ് ഈ പദത്തിൽ ശ്രദ്ധിക്കേണ്ടത്. യുഹാ യുഹാവിറുഹു അല്ല, യുഹാവിറു. വഹുവ യുഹാവിറുഹു അന, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറു, വഹുവ യുഹാവിറുഹു അന. ഇനി അന അക്സറു എന്നുള്ളത് ഓതുമ്പോൾ അന അക്സറു എന്ന് ഓതരുത്. അന എന്ന പദത്തിലെ അലിഫിൻ്റെ മുകളിലുള്ള സുക്കൂൻ ആ അലിഫിനെ നീട്ടാതിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. നീട്ടേണ്ടതില്ല എപ്പോൾ കൂട്ടി ഓതുമ്പോൾ അന അക്സറു. ഇനി നിർത്തുകയാണെങ്കിലോ വഹുവ യുഹാവിറുഹു അന എന്ന് ആ അലിഫിനെ നീട്ടണം, പക്ഷെ അവിടെ കൂട്ടി ഓതുകയാണ് വേണ്ടത്. വഹുവ യുഹാവിറുഹു അന അക്സറു മിൻക, അക്സറു അക്സറു അല്ല, അക്സറു അല്ല, അക്സറു മിൻക. ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻക മാലൻ വഅഅസ്സു, മാലൻ തൻവീന് ശേഷം വാവ്, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസ്, തൻവീനിനെ വാവിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മാലൻ വഅഅസ്സു, വഅഅസ്സു എന്നതിലെ ഹംസയും ഐനും മഖ്റജ് അടുത്താണ്, കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി വായിക്കണം, അല്ലെങ്കിൽ വഅഅസ്സുനോ വഅഅസ്സുനോ എന്ന് ആവും, അത് ശ്രദ്ധിക്കണം. വഅഅസ്സു വഅഅസ്സു നഫറ, 35-ാമത്തെ ആയത്തിൽ വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി, ഇവിടെ വദഖല ഖാഇൻ്റെ മഖ്റജ് ജന്നതഹു നൂനിന് ശദ്ദ് മണിക്കണം. വഹുവ ളാലിമുൻ, വഹുവ ളാലിമുൻ അല്ല, ളാലിം അല്ല, വഹുവ ളാലിമുൻ, വഹുവ ളാലിമുൻ ലിനഫ്സി. ഇനി ളാലിമുൻ എന്ന മീമിൻ്റെ മുകളിൽ തൻവീൻ, ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, തൻവീനു ശേഷം ലാമു വന്നാൽ ഇദ്ഗാമും ബിലാഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുമ്പോൾ തൻവീനിൻ്റെ ശബ്ദം ഉണ്ടാവരുത്. ളാലിമുല്ലിനഫ്സി, മുല്ലിനഫ്സി, മീമിന് വമ്മിട്ടാൽ എങ്ങനെയാണോ വായിക്കുക ആ ശബ്ദമാണ് വേണ്ടത്. ളാലിമുല്ലിനഫ്സി. قال ما اظن, مد منفصل نالا അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ما اظن, അവിടെയും അലുന്നു അല്ല, അലുന്നു അല്ല, അസുന്നു, വാദിന്റെ മഖ്റജ് ശ്രദ്ധിക്കണം. അൻ തബീദ ഇഖ്ഫാ ബിഗുന്ന, അൻ തബീദ നൂൻ സാക്കിനക്ക് ശേഷം ത ഇഖ്ഫാ, ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, അഥവാ മഖ്റജിൽ കൃത്യമായിട്ട് തട്ടിച്ച് നൂനിനെ വെളിവാക്കരുത്. അൻ തബീദ അല്ല, അൻ തബീദ. ഹാദിഹി അബദ, ഇവിടെ മദ് മുൻഫസിൽ പോലെ ആണ് നീട്ടേണ്ടത്. ഹ ളമീറിന് ശേഷം ഹംസ വന്നാൽ സിലത്തു തവീല കേട്ട് പരിചയമുണ്ടാവും, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. അവസാനത്തിൽ മദ് ഇവദ് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഒന്നുകൂടെ ഓതാം.
1: وكان له ثمر فقال لصاحبه وهو يحاوره

0: സൂറത്തുൽ കഹ്ഫിലെ 34-35 ആയത്തുകളാണ് കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ തെറ്റുകളില്ലാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുവാൻ പഠിക്കണം. എല്ലാവരും അബദ്ധങ്ങളില്ലാതെ മഖ്റജിലും ഹർക്കത്തുകളിലൊക്കെ തെറ്റില്ലാതെ പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ അർത്ഥമാറ്റം സംഭവിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിലൊരു എളുപ്പം അല്ലാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കിഡ്സ് ടൈം, ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് കാരി അഹമ്മദ് സഊദ്

0: കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ 85 അധ്യായം സൂറത്ത് അൽ ബുറൂജും 99 അധ്യായം സൂറത്ത് അൽ സിൽസിലയുമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പാരായണം ഖാരി അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 4 ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality. Peace Radio. Tune to reality.
3: മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 36-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനമാണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 35-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

തൽക്കാലം അതുവരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അംറ എന്ന് ഫത്ഹു തൻവീനായതുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ നീട്ടി നിർത്തുന്നത്. അല്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് ചേർത്തി അംറൻ അയ്യക്കൂന എന്ന് പറഞ്ഞാണ് പാരായണം ചെയ്താണ് പോകേണ്ടത്. തൽക്കാലം അവിടെ വഖഫ് ചെയ്യുന്നത് കൊണ്ട് അംറ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്.

0: ആയത്തിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം.

0: ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ, നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തൻസീൽ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ സൂറത്തു അങ്കബൂത്തിലെ 52 മുതൽ അവസാനം വരെയും സൂറത്തു റൂം, സൂറത്തു ദുഹാൻ, സൂറത്തു സജദ എന്നീ അധ്യായങ്ങളും സൂറത്തു അഹ്സാബ് 1 മുതൽ 34 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് കുവൈത്ത് സിറ്റി ഗ്രാൻഡ് മസ്ജിദ് ഇമാം മിഷാരി റാഷിദ് അൽ അഫാസി.